ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ കൂടിയെത്തി. ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞ, നല്ല ഐശ്വര്യം നിറഞ്ഞ, അത് മാത്രം പോരല്ലോ നല്ല സമാധാനവും കൂടി നിറഞ്ഞ ഒരു ദിവസം ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ മനസ്സിന് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും നന്നായിട്ടിരിക്കണം. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നല്ല ഭക്ഷണങ്ങൾ മാത്രമല്ലേ നമ്മൾ കഴിക്കുള്ളൂ, അതിൽ എന്തെങ്കിലും ഒരു സ്മെൽ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴിക്കില്ല. കാരണം നമുക്കറിയാം അത് മോശമായിട്ടുണ്ട്, അത് കഴിച്ചാൽ നമ്മുടെ സ്റ്റൊമക്കിന് പ്രശ്നമാണ്, അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. ഇതെല്ലാം അറിയുന്നതുകൊണ്ട് നമ്മളിങ്ങനെ മോശപ്പെട്ട ആഹാരങ്ങളൊന്നും കഴിക്കില്ല, അത് മാറ്റിവെക്കും. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും ഇത് പഴകിയതാണോ. അപ്പൊ നമുക്ക് അറിയാലോ പഴകിയ ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, മോശപ്പെട്ടതൊന്നും കഴിക്കാൻ പാടില്ല. എന്തിന്, ചൂടില്ലാത്ത ആഹാരം പോലും പലരും കഴിക്കാറില്ല, കാരണം അത് ഹെൽത്തിന് പ്രശ്നമാണെന്ന് വെച്ചിട്ട്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ മൈൻഡിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇത്രയും കോൺഷ്യസ് ആവാത്തത്? ഈ മോശപ്പെട്ട ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം എത്രത്തോളം മോശപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ വയറ് എത്രത്തോളം മോശപ്പെടുന്നു, അത്ര തന്നെയാണ് മോശപ്പെട്ട ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം മോശപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് മുതലെങ്കിലും ഇത്തരത്തിൽ നമുക്ക് ചിന്തകളെ മാറ്റി നിർത്താം. ഓക്കെ, ഇത് റേഡിയോ സുനുവാണ്. സ്റ്റേ ട്യൂൺഡ്.

മോശപ്പെട്ട ആഹാരം അല്ലെങ്കിൽ പഴകിയ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് കേടാണ് എന്ന് പറയുന്നത് പോലെ തന്നെ മോശപ്പെട്ട ചിന്തകൾ വന്നാൽ അത് നമ്മുടെ മനസ്സിനും കേട് തന്നെയല്ലേ? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേടെയുള്ളത് ഞാൻ ചച്ചു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിട്ട് പോലും നമ്മൾ എന്തുകൊണ്ടാ ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാത്തത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. കാരണം മോശപ്പെട്ട ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് അലങ്കോലാവട്ടോ, അതിപ്പോ ആഹാരം കഴിച്ചതിനേക്കാൾ കുറച്ചും കൂടി പ്രശ്നമായിരിക്കും ഇത്. ആഹാരം കഴിച്ച ചിലപ്പോൾ നമുക്ക് വയറ് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് പഴയതുപോലെ ആക്കി എടുക്കാന്ന് വിചാരിക്കാം. പക്ഷെ നമ്മുടെ മനസ്സ് മൊത്തം, നമ്മുടെ ചിന്തകൾ മൊത്തം മോശപ്പെട്ട് കഴിഞ്ഞ് നമ്മളത് എങ്ങനെയാണ് ഒന്ന് മാറ്റിയെടുക്കുന്നത്, വീണ്ടും ക്ലെൻസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. അത്രത്തോളം ദുഷിച്ച ചിന്തകൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. മോശപ്പെട്ട ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം നല്ല കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഈ ഒരു നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്താലേ നമ്മുടെ ലൈഫിന് എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. മോശപ്പെട്ട കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താഴേക്കാണ് നമ്മുടെ ആ ഒരു ലൈഫ് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മോശപ്പെട്ട ഭക്ഷണം മാറ്റിവെക്കുന്നത് പോലെ മോശപ്പെട്ട ചിന്തകളും മാറ്റിവെക്കുക. ഇനിയും മാറ്റിവെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കേട്ടുകൊണ്ടിരിക്കുക റേഡിയോസിനോ.

ജീവിതത്തിൽ സന്തോഷം സമാധാനം നിലനിർത്താനായിട്ട് മോശപ്പെട്ട ആഹാരം മാറ്റിവെക്കണം, മോശപ്പെട്ട ചിന്തകൾ മാറ്റിവെക്കണം, അതുപോലെ തന്നെ മോശപ്പെട്ട കൂട്ടുകെട്ടം നമ്മൾ മാറ്റിവെക്കണ്ടേ? റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്കൊരു സാധനം കയ്യിൽ കിട്ടുമ്പോൾ അത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമോ ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന്? ചിലത് പറയും നമുക്ക് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും അയ്യോ ഇതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ചിലത് നമ്മൾ യൂസ് ചെയ്ത് നോക്കും, യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അത് കേടാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളൊരു കയ്യിലൊരു ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അത് നല്ലതാണോ, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ അത് മോശപ്പെട്ടതാണോ എന്നൊക്കെ. അതുപോലെ ഒരാള് നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നത് ഇത് മോശപ്പെട്ട വ്യക്തിയാണോ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളുള്ള ഒരു വ്യക്തിയാണോ എന്ന് ചിലപ്പോൾ നമുക്ക് കാഴ്ചയിൽ മനസ്സിലായി എന്ന് വരില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നത്? അല്ലെങ്കിൽ ഇയാള് നമുക്ക് ലൈഫിലുണ്ടെങ്കിൽ മൊത്തം നെഗറ്റീവാണ്, നമ്മളുടെ ഗ്രോത്ത് താഴേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ മുകളിലേക്കല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അങ്ങനെ തിരിച്ചറിയാൻ പറ്റാറുണ്ടോ? അങ്ങനെ ഒരു ശ്രമം നടത്താറുണ്ടോ? റേഡിയോസിനുമാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്നു, ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പരിചയക്കാരനായിക്കോട്ടെ, അയാൾ നെഗറ്റീവ് ചിന്തകളുമായിട്ട് നടക്കുന്ന ഒരാളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. ഒറ്റ നോട്ടത്തിലൊന്നും ചിലപ്പോൾ ചില ആൾക്കാരെ നമുക്ക് പിടികിട്ടിയെന്ന് വരില്ല കേട്ടോ. ഭയങ്കര വർത്തമാനമൊക്കെ പറയും കേട്ടോ, നമ്മളങ്ങോട്ട് ഇംപ്രസ്ഡ് ആയി പോകും. ഓഫ്, ഇത് കഴിഞ്ഞിട്ടേ വേറെ ഒരാളുള്ളൂ എന്ന് വരെ നമ്മൾ വിചാരിക്കും. പക്ഷെ പോകെ പോകെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് നെഗറ്റീവ് പറയുന്നു. നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെക്കുറിച്ച്, നമ്മുടെ കാര്യം എന്നാൽ, ഈ ലോകത്ത് എന്ത് നടന്നു കഴിഞ്ഞാലും അതിനെപ്പറ്റി കുറ്റം മാത്രമേ പറയുന്നുള്ളൂ, അവർ ചെയ്യണത് മാത്രമാണ് ശരി എന്നൊക്കെ ഭാവിക്കുന്ന ചില ആൾക്കാരുണ്ട്. മൊത്തം നെഗറ്റീവിന്റെ കൂടാണെന്നത് ഉള്ളതിൽ യാതൊരു സംശയമില്ല കേട്ടപ്പോ. ഒറ്റ കാഴ്ചയിൽ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടി ഒരാൾ, ഒരു സ്ട്രേഞ്ചർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്ന് അവരുമായിട്ട് ഇടപെടുകേണ്ട ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കിയേ പറ്റൂ. അവരുടെ ചില പെരുമാറ്റങ്ങൾ, ചില സംസാരങ്ങൾ, ഇടപഴകുന്ന രീതി, ഇതിലെല്ലാം എന്തെങ്കിലും ഒരു ഹിന്റ് ഉണ്ടാകും. അത് തിരിച്ചറിയുന്നതിനാണ് നമുക്ക് തിരിച്ചറിവ് വെളിവ് എന്ന് പറയുന്ന ഒരു സാധനം തന്നിട്ടുള്ളത്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് നെഗറ്റീവ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തും. നമ്മൾ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും കേടാക്കി വെക്കുന്നത്? എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക, അത് ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു സ്പെയിൻ മോർണിംഗ് ആണെന്ന് തീർച്ചയായിട്ടും പറയേണ്ടി വരും. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഇന്നത്തെ മോർണിംഗിനെ സ്പെയിൻ മോർണിംഗ് എന്ന് തന്നെ വിളിക്കുകയാണ്. അങ്ങനെ മത്സരമൊക്കെ കണ്ടിട്ട് ചെറിയൊരു ഉറക്കം ഇല്ലാതില്ലാതില്ലല്ലേ എല്ലാവരും. ചിലപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാകും ഉറങ്ങാനായിട്ട്. കാരണം മാച്ചൊക്കെ കാണുന്നു, മാച്ച് കണ്ടു കഴിഞ്ഞിട്ട് കുറേ പേരൊക്കെ വിളിക്കാനുണ്ടാവുമല്ലോ. അവരെയൊക്കെ വിളിക്കുന്നു, സംസാരിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, സ്റ്റോറി ഇടുന്നു, എന്തൊക്കെ കാര്യങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇന്നത്തെ മോർണിംഗിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ. കണ്ണൊക്കെ ദാ ഇങ്ങനെ, എൻ്റെ ആണെങ്കിലും ഇത് ചെറുതായിട്ട് ഇങ്ങനെ തുറന്ന് വരുന്നേ ഉള്ളു കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉറങ്ങിയപ്പം ഓൾമോസ്റ്റ് ഒരു 2 മണിയൊക്കെ എന്തായാലും ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, മാച്ച് കണ്ട ആൾക്കാർ കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു മാച്ച് കണ്ടതിൻ്റെ ആ ഒരു ഫീൽ അങ്ങോട്ട് മാറാതെയായിരിക്കും ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലോക ചാമ്പ്യന്മാരായിട്ട് സ്പെയിൻ ലോകത്തെ അടയാളപ്പെടുത്തിപ്പെട്ടിരിക്കുന്നു. ലോകകപ്പിൽ സ്പാനിഷ് യുഗം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇന്നത്തെ. ഇത്രയും ദിവസങ്ങളായിട്ട്, ഒരു മാസക്കാലമായിട്ട് നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. മത്സരവിശേഷങ്ങളും മത്സരത്തിൻ്റെ അപ്ഡേറ്റുകളും ഒക്കെ തന്നെ നമ്മൾ ഷെയർ ചെയ്ത് പോകുന്ന സമയമായിരുന്നു അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് സ്പെയിനിൻ്റെ ആ ഒരു വിജയഗാഥയെക്കുറിച്ചാണ്.
0: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
6: In association with
7: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
5: അങ്ങനെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ 120 മിനിറ്റും സ്പെയിൻ നിറഞ്ഞു കളിച്ചു. അർജന്റീനയ്ക്ക് ഒന്ന് പൊരുതാൻ പോലും ഇടം കൊടുക്കാതെ വരിഞ്ഞു മുറുക്കി എന്ന് തന്നെ പറയാം. ഒടുവിൽ കിരീടവുമായി സ്പാനിഷ് സംഘം മടങ്ങുന്നു. 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ആ ഒരു ഗോളാണ് കലാശപ്പോരിന്റെ വിധിയെഴുതിയത്, വിധി കുറിച്ചത്. പന്ത് പുറത്തു പോകാതെ ഓടിപ്പിടിച്ച് നിക്കോ വില്യംസ് നൽകിയ പാസാണ് ടോറസ് വലയിലേക്ക് എത്തിച്ചത്. സ്പെയിനിന്റെ 2-ാമത്തെ കിരീട നേട്ടം. 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷം സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. എല്ലാ സ്പെയിൻ ഫാൻസിനും ഒരു സ്പെഷ്യൽ മോർണിംഗ്. ഒരു സ്പെയിൻ മോർണിംഗ് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാട്ടിലേക്ക്.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station. Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: Terms and conditions apply. Joy Alukas, world's favorite jeweler.
7: This is
8: Morning Safari. Morning Safari.
7: Morning Safari.
8: Morning Safari.
9: Malabar Golden Diamonds Morning Safari.
2: Brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
12: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.

0: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: മത്സരങ്ങളില് ആരൊക്കെയോ വെള്ളം കുടിക്കൂ അല്ലെങ്കിൽ വെള്ളം കുടിപ്പിച്ചു എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. അപ്പൊ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് മറക്കണ്ട എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സമയം 6 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ് കേട്ടോ. മോർണിംഗ് സവാരി വിശേഷങ്ങളാണ് ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ജൂലൈ 20 തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച എപ്പോഴും നല്ല ദിവസമാണെന്നാണ് നമ്മളിങ്ങനെ പൊതുവെ അങ്ങനെ പറഞ്ഞു പോകാറുള്ളത് അല്ലേ. അപ്പൊ നിങ്ങളുടെ ലൈഫിലും ഈ ഒരു ഡേ ജൂലൈ 20 ഒരു നല്ല ദിവസമായിട്ട് മാറട്ടെ എന്നുള്ള വിശ്വസിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മെസ്സേജസിലേക്ക് ഒന്ന് പെട്ടെന്ന് വരികയാണ്. കുറച്ച് പേരുടെ മോർണിംഗ് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഒന്ന് പ്രഡിക്ഷൻ ഒന്ന് മാറിപ്പോയി അല്ലെ പ്രഭു. പ്രഭുജി, സാധാരണ പ്രഡിക്ഷൻസൊക്കെ ഇടയ്ക്കൊക്കെ കറക്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അർജന്റീനയുടെ വിജയം ആയിരുന്നു പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ പ്രഡിക്ഷൻ അങ്ങോട്ട് മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും രാജേഷ് മട്ടങ്കലിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഉമേഷ്, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഉമേഷിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. രവിശങ്കർജിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. മീരാൻ ഖാൻ മെസ്സേജ് അയക്കുന്നു, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജിജു ശ്യാമിന്റെ മെസ്സേജാണ്, വെരി വെരി ഗുഡ് മോർണിംഗ്. ബിനുമോൻ, ഓക്കെ ബിനുമോൻ ചോദിക്കുന്നത് എനിക്ക് വല്ല സമ്മാനവും ഉണ്ടോ. കാരണം ഇന്നലെ ബിനുമോന്റെ പ്രഡിക്ഷൻ എങ്ങനെയായിരുന്നു, അയാളുടെ മെസ്സേജ് എങ്ങനെയായിരുന്നു കേട്ടോ. എൻ്റെ പേര് ബിനുമോൻ, ഞാൻ പോർച്ചുഗലിന്റെ ആളാണ്, എന്നാലും അർജന്റീന ജയിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ തിരിച്ചായിരിക്കും സംഭവിക്കുക, സ്പെയിൻ 1 അർജന്റീന 0 എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് ആയിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ പ്രഡിക്ഷൻ എന്തായാലും കൃത്യം അല്ലേ, അങ്ങനല്ലേ പറയാം, കൃത്യം കറക്റ്റായി ഇരിക്കുന്നു എന്നുള്ളതാണ്. ആള് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു, സ്പെയിൻ 1 എന്ന് പറയുന്ന ആ സ്കോറിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ആ ഒരു പ്രഡിക്ഷൻ തകർത്തു കേട്ടോ. ബിനുമോൻ ചോഴിക്കാടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തകർപ്പൻ പ്രഡിക്ഷൻ കറക്റ്റായിട്ട് തന്നെ ആള് അത് പ്രഡിക്റ്റ് ചെയ്ത്. ഒരു സ്പെഷ്യൽ കൈഡി നമുക്ക് ബിനുമോന് കൊടുക്കാനായിട്ടുണ്ട് ആളുടെ ആ ഒരു പ്രഡിക്ഷന് വേണ്ടിയിട്ട്. ഏതായാലും ഫൈനൽ മാച്ച് കണ്ട ആളുകൾ എത്ര പേരുണ്ട്? ഫൈനൽ മാച്ച് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ എന്നുള്ളത് കൂടി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സ്പെയിൻ്റെ ഒരു വിജയത്തെ നിങ്ങളെങ്ങനെ കാണുന്നു എന്നുള്ളത് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വിളിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. മെസ്സേജ് അയക്കാം, 5000917 എന്ന നമ്പറിലേക്ക്. വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിക്കേണ്ട നമ്പർ 444-4917, 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. പേര് ഷെരീഫ് എന്നാണോ പേര്? ഓക്കെ, ആളുടെ പേരിൻ്റെ ഭാഗത്ത് ഇവിടെ പേര് കാണുന്നില്ല. അപ്പോൾ എന്തായാലും ആൾക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് വളരെ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. ഓക്കെ, ബിനുമോനുള്ള കൈയടി നമ്മുടെ പ്രഭു മാടമ്പിക്കാട്ടിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും സ്പെയിൻ്റെ ലോകകപ്പ് വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോരട്ടെ 444-4917.

0: 91.7 FM.
1: Qatar's favorite radio station.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: Going home? Make it rewarding with Kalyan Jewelers.
6: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
7: Hi, I'm Salim Kodathu.
0: You're listening to
7: Radio Suno 91.7.
0: You're listening to
8: Morning Sabha.
0: Morning Safari.
9: Only on Radio

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ നമ്മുടെ അൻസൽ ഹബീബ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വെരി ഗുഡ് മോർണിംഗ് അൻസൽ. റിയാസ് ഗുഡ് മോർണിംഗ് ഡിയർ സിസ് എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് റിയാസ് ആണ് നമ്മുടെ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ ഞാനിങ്ങനെ ചോദിച്ചു വരികയായിരുന്നു, സ്പെയിൻ്റെ ആ ഒരു വിജയത്തെ എങ്ങനെ കാണുന്നു, ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് നമ്മളുടെ കൂടെ ഒരാൾ ഇതാ ജോയിൻ ചെയ്യാണ്.
6: എന്റെ പേര് അജി ജേക്കബ്. ഞാനിപ്പോ ഇവിടുന്ന് ഖത്തറിനെ വിളിക്കുന്നു. ഫസ്റ്റ് ടൈം ആണ് വിളിക്കുന്നത്. വിചാരിച്ചില്ല ഇങ്ങനെ കണക്ട് ആകുമെന്ന് പോലും. നാട്ടില് കോട്ടയമല്ല, നാട്ടില് പ്രോപ്പർ കൊല്ലമാണ്. വൈഫിന്റെ വീട് ട്രിവാൻഡ്രം. നേരത്തെ മാച്ച് തുടങ്ങുന്നതിന് മുമ്പിട്ട് തന്നെ സ്പെയിന് ജയിക്കുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു.
5: ഓക്കെ, അതെന്താണ് അങ്ങനെ ഒരു ഒരു ഉള്ളുവിളി വരാൻ കാരണം? എന്താ,
6: സ്പെയിൻ എല്ലാരും മറന്നുപോയത് പോലെ എനിക്ക് തോന്നി. അപ്പൊ അവർക്ക് ഒരു സപ്പോർട്ടായിട്ട് ഞാൻ നിന്നു.
5: അതാണ് ആ സപ്പോർട്ടില് സ്പെയിൻ വിജയിച്ച് കേറി എന്ന് പറയാല്ലേ.
6: ഓക്കെ,
5: താങ്ക് യു, വിളിച്ചതിൽ സന്തോഷം കേട്ടോ.
6: താങ്ക് യു സോ മച്ച്.
5: താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, മത്സരത്തിന് മുമ്പായിട്ട് തന്നെ സ്പെയിനിന്റെ ഒരു വിജയം ഉള്ളിൽ തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് സ്പെയിനെ എല്ലാരും മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്പെയിനെ സപ്പോർട്ട് ചെയ്തു, എന്തായാലും ആ ഒരു വിജയത്തിൽ സന്തോഷിക്കുന്നു എന്നാണ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ മീൻസ് ഇന്നത്തെ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ, ആ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം 500-00917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ട് വരുവാണ് തിങ്കാശി പട്ടണം മൂവിയിൽ നിന്നും.

0: 107.7 FM.
1: Qatar's favorite radio station. This is
0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
6: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
5: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
6: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിനനുസരിച്ച്.
5: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
6: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: 91.7 FM.
1: போதுமா குழந்தை.

0: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Let's play football.
0: Football Mania.
3: അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള 2026 ഫിഫ ലോകകപ്പിന്റെ സ്വപ്ന ഫൈനൽ. ലോകകപ്പിലുടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത മെസ്സിയുടെയും കൂട്ടരുടെയും അനുഭവ സമ്പത്തും എമാലിന്റെയും കൂട്ടരുടെയും വേഗതയും തമ്മിലുള്ള പോരാട്ടമെന്നാണ് ഫുട്ബോൾ ലോകം ഈ മത്സരത്തെ കാണുന്നത്. കപ്പടിച്ചാൽ ഇറ്റലിക്കും ബ്രസീലിനുമൊപ്പം ലോക കിരീടം നിലനിർത്തുന്ന മൂന്നാമത്തെ ടീമാകും അർജന്റീന. മറുവശത്ത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ സ്പെയിനിന്റെ അപരാജിത കുതിപ്പ് തുടരുകയാണ്.
4: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമിലിത് റിയാസിന്റെ ഓക്കെ ചാമ്പ്യൻമാർ സ്പെയിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആൾ അയച്ചു വന്നിട്ടുണ്ട്. അടിപൊളി. നെക്സ്റ്റ് വിജീഷിന്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ, ഐ ആം ദി ന്യൂ ഫാൻ ഓഫ് വേൾഡ് ചാമ്പ്യൻസ് എന്ന് പറഞ്ഞിട്ട് രാംദേവ് ഓക്കെ സ്പെയിൻ ഫാൻ ആയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിജീഷിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മോന്റെ പേരാണ് രാംദേവ് എന്നുള്ളത്. അപ്പം മോന്റെ ഒരു അടിപൊളി ഫോട്ടോയും കൂടെ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം July 20 നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും വളരെ സ്പെഷ്യലായിട്ടൊരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ സ്പെഷ്യൽ ആശംസകൾ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒന്ന് മെസ്സേജിൽ അത് പറയാവുന്നതാണ് കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. ലെജൻ ആൻഡ് ലക്ഷ്യം എത്തിയിട്ടുണ്ട് സ്പെയിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സന്തോഷം അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഫൈനൽ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിങ്ങൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സ്പെയിൻ്റെ വിജയത്തിൽ നിങ്ങൾ എത്രമാത്രം സന്തോഷിക്കുന്ന ഒരു സ്പെയിൻ ഫാൻ ആയിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൂടി ഞാനിങ്ങനെ ചോദിച്ചു വരുന്ന സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കുക കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക്, 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫൈനൽ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ട് നമ്മൾ കേൾക്കുന്നത്, റോബിൻഹുഡ് മൂവിയിൽ നിന്നും.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. ജൂലൈ 20-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ. ഹായ് റേഡിയോ സുനോ, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ജോസ് അദ്ദേഹത്തിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് സമീർ ഷാ പറയുന്നത്, ഹോ സ്പെയിൻ്റെ ആ ഒരു മാച്ച് കളിയൊന്നും പറയാനായിട്ടില്ല, ഒരു രക്ഷയില്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഒന്നും പറയാനായിട്ടില്ല എന്നുള്ളതാണ്. ഡി കെയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് റിനീഷ് ചോദിക്കുന്നത്, എനിക്ക് സന്തോഷമായി എന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ചൊക്കെ സന്തോഷമായി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, എന്നിട്ട് നമ്മുടെ റിനീഷ് പറയുന്നത്, ചെമ്പട സ്പാനിഷ് വസന്തം തീർത്തു ലോക ഫുട്ബോളിൽ, കൺഗ്രാജുലേഷൻസ് ടീമിനും കോച്ചിനും എന്ന് പറഞ്ഞിട്ടാണ് റിനീഷിൻ്റെ മെസ്സേജ്. തീർച്ചയായിട്ടും അതാണ് ആ ഒരു ഒരു എന്താ പറയുക, നമ്മൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന നമ്മൾ ടീമുകൾ, ഇഷ്ടമുള്ള ടീമുകളുണ്ട്, ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സ് ഉണ്ട്, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ ഈ പറഞ്ഞ പോലെ അൾട്ടിമേറ്റായിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗെയിമിനോടുള്ള നമ്മുടെ ഒരു ഇഷ്ടം കൂടിയാണ് അവിടെ ഉണ്ടാവുന്നത് അല്ലേ. തീർച്ചയായിട്ടും അപ്പം എന്തായാലും ആ ഒരു സന്തോഷം റിനീഷ് പങ്കുവച്ചിട്ടുണ്ട്. വിജീഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നൌഫിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ. ഓക്കെ, ഫോട്ടോ വീഡിയോസ് ഒക്കെയാണ്. ട്രൈ നെക്സ്റ്റ് ടൈം അർജന്റീന എന്ന് പറഞ്ഞിട്ട് നൌഫിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. കൂടെ തന്നെ നെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുള്ളത്, ഗുഡ് മോർണിംഗ്, എൻ്റെ മകൾ സെയ്റിൻ അമ്രയുടെ ബർത്ത്ഡേ ആണെന്ന് പ്ലീസ് വിഷ്. ഓ, തീർച്ചയായിട്ടും വിഷ് ചെയ്യാമല്ലോ. ഇന്ന് സൈറിൻ്റെ സ്പെഷ്യൽ ബർത്ത്ഡേ ആണ്. അപ്പം സൈറിന് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടി വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.
5: ദിസ്

0: എനിക്ക് തോന്നുന്നു ഈ ഒരു വേൾഡ് കപ്പ് സമയം സ്റ്റാർട്ട് ചെയ്തപ്പം മുതല് സ്പെയിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം നമുക്ക് മെസ്സേജ് അയച്ചത് നമ്മുടെ സനൽജി ആയിരുന്നു. സ്പെയിൻ എന്ന് പറയുന്ന ആ ടീം വിജയിക്കും എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടുകൂടി തുടക്കം മുതൽ തന്നെ അദ്ദേഹം മെസ്സേജുകളും ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒക്കെ തന്നെ നമുക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സനൽജിയുടെ വിജയം കൂടിയാണ് കേട്ടോ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. കാരണം എനിക്കൊന്ന് നമ്മൾ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴേ സനൽജി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പെയിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട്. അത് തീർച്ചയായിട്ടും കറക്റ്റായ തീരുമാനമായിരുന്നു. സ്പെയിൻ ആ കപ്പും കൊണ്ട് പോകുന്ന കാഴ്ചയ്ക്കാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അധികം ഭയങ്കര, എന്താ പറയുക, ലോകം മുഴുവൻ ഇങ്ങനെ ആ ഒരു വിശേഷത്തിൽ നിൽക്കുന്ന സമയമാണ്. ഷാഫിയുടെ മെസ്സേജാണ്, ഐ ആം ഫ്രാൻസ് ഫാൻ ബട്ട് ഐ സപ്പോർട്ട് സ്പെയിൻ എന്ന് പറഞ്ഞിട്ട് ഷാഫിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സാജിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. യമാലിൻ്റെ ഫോട്ടോ ആണ് അയച്ചു തന്നിട്ടുള്ളത്, അടിപൊളി. എനിക്കൊന്ന് യമാലും ആ അനിയനും ഒക്കെ അടിപൊളിയായിട്ട് ഇന്നലെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആരൊക്കെയാണ് സ്പെഷ്യൽ അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ സ്വന്തമാക്കിയത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കി പോകേണ്ട ടൈമാണിത്.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: അങ്ങനെ സ്പെയിനെ ആ ഒരു വിശ്വ കിരീടത്തിലേക്ക് നയിച്ചതിൽ നിർണായക പങ്ക് വഹിച്ച, അല്ലെങ്കിൽ നെടുംതൂണായ ആ ഒരു പേര് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നു, റോഡ്രി റോഡ്രി എന്നുള്ള ആ ഒരു പേര് അല്ലേ. അദ്ദേഹമാണ് വേൾഡ് കപ്പിലെ മികച്ച താരത്തിനുള്ള ആ ഒരു ഗോൾഡൻ ബോൾ പുരസ്കാരം റോഡ്രി റോഡ്രിഗോ ഫെർണാണ്ടസ് അദ്ദേഹമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ടൂർണമെന്റിൽ ഉടനീളം നോക്കുവാണെങ്കിൽ അദ്ദേഹം കാഴ്ചവെച്ച സമാനതകളില്ലാത്ത പ്രകടനമാണ് അദ്ദേഹത്തെ ആ ഒരു താരത്തെ ആ ഒരു പുരസ്കാരത്തിന് അർഹനാക്കിയത് എന്നുള്ളത് തീർച്ചയായിട്ടും പറയാൻ പറ്റും. പ്രതിരോധത്തിനാണെങ്കിലും ആക്രമണത്തിനാണെങ്കിലും ഒക്കെ ഒരുപോലെ നേതൃത്വം നൽകിയ താരമായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും ഫൈനൽ മാച്ചിലൊക്കെ ഗംഭീരമായിട്ടുള്ള താരങ്ങളെയൊക്കെ ഫലപ്രദമായിട്ട് മാന്ത്രിക നീക്കങ്ങളിലൂടെ ഫലപ്രദമായിട്ട് പൂട്ടിക്കെട്ടി എന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. ടൂർണമെന്റിൽ സ്പെയിൻ കളിച്ച 8 മത്സരങ്ങളിലും ടീമിന്റെ ഹൃദയമിടിപ്പായിട്ട് മാറിയത് റോഡ്രിയുടെ സാന്നിധ്യമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഗോൾഡൻ ബോൾ എന്ന് പറയുന്ന ആ ഒരു പുരസ്കാരം സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിശേഷം എന്ന് പറയുന്നത്. ടൂർണമെന്റിലെ യങ് പ്ലെയർ പുരസ്കാരം സ്പെയിനിന്റെ തന്നെ പ്രതിരോധ താരമായിട്ടുള്ള പൌ കുബാഴ്സി അദ്ദേഹമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ സ്പെയിൻ ആ ഒരു നേട്ടങ്ങളൊക്കെ അവരുടെ സ്വന്തം എന്താ പറയുക പേരിലേക്ക് എഴുതി ചേർത്തു എന്നുള്ളൊരു ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. മാത്രമല്ല ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരനുള്ള ആ ഒരു ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കുന്നത് ഫ്രാൻസിന്റെ സൂപ്പർ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയാണ് കേട്ടോ. തുടർച്ചയായിട്ട് 2 തവണയാണ് എംബാപ്പയെ ആ ഒരു പുരസ്കാരം നേടുന്നത്. അതോടുകൂടി ഗോൾഡൻ ബൂട്ട് 2 തവണ നേടുന്ന താരമായിട്ട് സൂപ്പർ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ മാറുന്നു എന്നുള്ളതാണ്. 8 മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു 10 ഗോളുകൾ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗംഭീരമായിട്ട് എംബാപ്പെ ആ ഒരു ഗോൾഡൻ ബൂട്ട് അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് തന്നെ ഇടുന്നു എന്നുള്ളതാണ്. ഇനി എന്തായാലും എനിക്ക് ചോദിക്കാനായിട്ടുള്ള ചോദ്യം, ഗോൾഡൻ ഗ്ലൗ നേടിയ താരം ആരാണ്? ഒരു ചെറിയ ചോദ്യം, ഗോൾഡൻ ഗ്ലൗ നേടിയ താരം ആരാണ് എന്നുള്ളതാണ് ഈ സമയത്തെ ഒരു ചെറിയ ചോദ്യം. നിങ്ങൾക്ക് ആ പേര് അയക്കുക കേട്ടോ, 5000917 എന്ന നമ്പറിലേക്ക്. ഗോൾഡൻ ഗ്ലൗ നേടിയ താരം ആരാണ്? നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഗോൾഡൻ ബൂട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള പുരസ്കാരങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു വരികയായിരുന്നു. ഗോൾഡൻ ബോളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ ചോദ്യം, ഗോൾഡൻ ഗ്ലൗ നേടിയ ആ ഒരു താരം ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ, 5000917 എന്ന നമ്പറിലേക്ക്.
1: Let's play football. Football Mania. Every goal, every match, every moment of the FIFA World Cup 2026. Brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
3: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
6: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
7: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
6: മില്യണോ?
7: അതെ, CB 2026 Million Riyals ഡ്രീം.
8: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Riyals ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിങ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
9: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
10: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ.
11: You're listening to
12: 91.7 റേഡിയോ സുനോ. 91.7

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ
2: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
7: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
8: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: This is Morning Safari. Morning Safari.
10: Morning Safari.
11: Morning Safari.
12: Malabar Golden Diamonds Morning Safari.
13: Brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
14: ഇൻ അസോസിയേഷൻ വിത്ത്
15: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
16: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
17: Just feel like you're
18: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. കുറച്ചധികം പേരുടെ മെസ്സേജുകളുണ്ട്, അപ്പം ഞാൻ നേരെ കുറച്ച് പേരുടെ മെസ്സേജുകളിലേക്ക് ഒന്ന് വരികയാണ്. നമ്മുടെ സാദിഖ്, ഐ എം സാദിഖ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. ഗുഡ് മോർണിംഗ്. അർജന്റീനിയൻ കളിക്കാരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം സ്പെയിൻ കളിക്കാർ അർജന്റീനക്കാർക്ക് ബോൾ കൊടുത്താലല്ലേ അവർക്ക് ഗോൾ അടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ സ്പെയിൻ എന്ന് പറഞ്ഞിട്ടാണ് സാദിഖിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഷാജു ശ്രീധർ, അദ്ദേഹത്തിൻ്റെ മോർണിംഗ് മെസ്സേജ് ഉണ്ട്. സനിൽജി മെസ്സേജ്, സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ടൂർണമെൻറ്റിലെ മികച്ച യുവതാരം, ഗോൾഡൻ ബോൾ അല്ലെങ്കിൽ മറ്റു പുരസ്കാരങ്ങളൊക്കെ നേടിയ സ്പെയിൻ താരങ്ങളുടെ ആ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് ആ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആൾ അയച്ചു തന്നിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചിരുന്നു, ഗോൾഡൻ ഗ്ലൗ നേടിയ താരത്തിൻ്റെ പേരെന്താണ് എന്നുള്ളത് അറിയാമോ എന്നുള്ളത് കൂടി ചോദിച്ചു വരുന്ന സമയമാണ്. നിങ്ങൾക്കത് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് അലി മുള്ളൂർക്കര മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ ഗ്ലൗ സ്വന്തമാക്കിയ താരം, താരത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ് എനിക്ക് അയച്ചിരിക്കുന്നത് സുജിന്ത് ഗോപിയാണ് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ ആളും അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ അർഷദ് ചോദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിം കണ്ടോ എന്ന് ചോദിക്കും. ഞാൻ തീർച്ചയായിട്ടും കാണാം കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ട് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ആളതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഷോർട്ട് ഫിലിമും അതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതിഗംഭീരമായിട്ട് തന്നെ ഇനിയും ഇനിയും അടിപൊളി ഷോർട്ട് ഫിലിമുകളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്നുകൂടി സ്പെഷ്യലി ആശംസിക്കുന്നു കേട്ടോ. അതിൻ്റെ പിന്നിലുള്ള ടീമിലെ എല്ലാവർക്കുമുള്ള ആശംസകളും വളരെ സ്പെഷ്യലായിട്ട് അറിയിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് അഷ്കർ പി ഹംസയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് നെസ എന്ന് പറയുന്നത്, വെരി ഗുഡ് മോർണിംഗ്. ജോളി ടിജോ മെസ്സേജ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ആൻസറാണ് ജോളി പറയുന്നത്. ആരാണ് ഗോൾഡൻ ഗ്ലൗ സ്വന്തമാക്കിയത് എന്നുള്ളതാണ് നമ്മൾ ഈ സമയത്ത് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ മറുപടിയാണ് ജോളി ടിജോയും കറക്റ്റായിട്ട് അയക്കുന്നു. സജ്ജാദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന ആളുടെ പേര് കറക്റ്റില്ല, എനിവേ റൈറ്റ് ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. സാജൻ റൈറ്റായിട്ട് അയക്കുന്നു. ഫഹദ് അഹമ്മദ് റൈറ്റായിട്ട് തന്നെ നമുക്ക് അയച്ചിരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഫഹദ് അഹമ്മദ്. ജിജോ ശരത്തിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ട്. നാം പറയുന്ന ഓരോ വാക്കും ഒരു വിത്ത് പോലെയാണ്, അത് സ്നേഹമായി മുളയ്ക്കാം അല്ലെങ്കിൽ മുറിവായിട്ട് മനസ്സിൽ പതിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്കുകളെ ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഗോൾഡൻ ഗ്ലോ നേടിയ താരം ആരാണ് എന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ ഈ സമയത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ. അതോടൊപ്പം തന്നെ ഈ ലോകകപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഒരുപാട് താരങ്ങളെ നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ നമ്മൾ കണ്ടു. കളത്തിന് പുറത്തും ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഈ ലോകകപ്പിൽ സംഭവിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ 2026 ലോകകപ്പ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്, ഓർമ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി എനിക്ക് സമയത്ത് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലോകകപ്പ് എന്ന് പറയുന്ന ഒരു ഇറ, അല്ലെങ്കിൽ ഒരു ഇതിഹാസങ്ങളിലൊക്കെ തന്നെ ഗുഡ് ബൈ പറയുന്ന ഒരു ലോകകപ്പ് എന്നുള്ള രീതിക്ക് 2026 ലോകകപ്പിന് അതിൻ്റെതായ ഒരു വലിയ പ്രാധാന്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇതിഹാസങ്ങളുടെ മുഖങ്ങളാണ് ഈ ലോകകപ്പിനെ ഏറ്റവും അധികം ശ്രദ്ധേയമാക്കുന്നത്, അതൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സ് കീഴടക്കിയ 2026 ലോകകപ്പിൽ നിങ്ങളുടെ മനസ്സ് കീഴടക്കിയ താരങ്ങളോ അല്ലെങ്കിൽ കളത്തിന് പുറത്തെ കാഴ്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറയാം, അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കുക കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ലോകകപ്പിൽ, ഈ 2026 ലോകകപ്പിൽ നിങ്ങളുടെ ഹൃദയം കീഴടക്കിയ അല്ലെങ്കിൽ മനസ്സ് കീഴടക്കിയ കാഴ്ചകൾ, താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന എപ്പോഴും വൊസീഞ്ഞ തന്നെയാണ് കേട്ടോ. കേപ് വെർദെ എന്ന് പറയുന്ന ആ ഒരു ടീമും അദ്ദേഹവും, വൊസീഞ്ഞ എന്ന് പറയുന്ന താരവുമാണ് എൻ്റെ മനസ്സിൽ. മാത്രമല്ല കേട്ടോ, അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഫാമിലി, അമ്മയൊക്കെ വന്നതും ആ ഒരു ഫാമിലിയെക്കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിച്ച് പോയതും അവരുടെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഈ ലോകകപ്പിന് ശേഷം, അല്ലെങ്കിൽ അവർ പുറത്തായതിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങളൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഭയങ്കര പ്രഷ്യസ് ദിവസങ്ങളായിരുന്നു. കാരണം നമ്മൾ പല വീഡിയോസിൽ അദ്ദേഹത്തെ പല വലിയ താരങ്ങളുടെയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഈ 2026 ലോകകപ്പ് അദ്ദേഹത്തിൻ്റെ തലവരെ എഴുതി മാറ്റിയെടുത്ത ഒരു ലോക മാമാങ്കമാണ് എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും വൊസീഞ്ഞയും വൊസീഞ്ഞയുടെ മദറും ഒക്കെ തന്നെ ഇങ്ങനെ മനസ്സിൽ വന്നു പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് 2026 ലോകകപ്പിൻ്റെ മനോഹര കാഴ്ചകളിലൊന്നായിട്ട് ആ കാഴ്ച എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോർവേ ടീമിൻ്റെ ആ ഒരു സെലിബ്രേഷൻ ഉണ്ടല്ലോ, വൈക്കിംഗ് റോ, അതും എൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു നല്ല കാഴ്ചയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ 2026 ലോകകപ്പ് എന്ന് പറയുന്ന സമയത്ത് കളത്തിന് പുറത്താണെങ്കിലും കളത്തിനകത്താണെങ്കിലും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു നല്ല നല്ല കാഴ്ചകൾ എന്തൊക്കെയാണ്, നല്ല നല്ല, ഇനിയിപ്പോൾ അതൊക്കെ മെമ്മറി ആയിട്ട് മാറുവാണ്, ഇനിയിപ്പോൾ അതൊരു ചരിത്രമായി. നമ്മൾ ജയിച്ചു, അല്ലെങ്കിൽ ഇന്ന എത്ര ഗോൾ അടിച്ചു, ഇന്ന പ്ലെയറാണ് ഗോൾ അടിച്ചത്, അല്ലെങ്കിൽ ഇന്ന കാര്യം സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇനി അത് ചരിത്രത്തിലേക്ക് എഴുതപ്പെട്ട് കഴിഞ്ഞു, അതൊരു നല്ല ഓർമ്മയായിട്ടും ഒരു നല്ല മെമ്മറി ആയിട്ടും ഒക്കെ മാറ്റപ്പെടുകയാണ്. അപ്പോൾ 2026 ലോകകപ്പിനെ എങ്ങനെ അടയാളപ്പെടുത്താനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന നല്ല നല്ല ആ ഒരു മെമ്മറീസ് കളത്തിന് പുറത്താണെങ്കിലും കളത്തിനകത്താണെങ്കിലും ഉള്ള ആ ഒരു കാഴ്ചകൾ എന്തൊക്കെയാണ് മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്, വിളിക്കുക കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് സോളോ മൂവിയിലെ പാട്ട്.

0: 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Joy Alukas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. Doctor on air, brought to you by
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
6: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Water bill. Stay hydrated and stay tuned.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
8: Brought to you by
9: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
11: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണ്. ഈ 2026 ലോകകപ്പ് നൽകുന്ന നല്ല ഓർമ്മകൾ, നല്ല മെമ്മറീസ് അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മുഹൂർത്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഞാനിങ്ങനെ ചോദിച്ചു വരുന്ന സമയമാണ്. നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. 444-9417 എന്ന നമ്പറിലേക്ക് ആ ഒരു നല്ല മെമ്മറീസും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന നല്ല നല്ല നല്ല മൊമെന്റ്സും, ഈ പറഞ്ഞ പോലെ തന്നെ മത്സരത്തിന് ശേഷം ഉണ്ടാകുന്ന ചില മൊമെന്റുകളൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുമല്ലോ. അതിൽ തന്നെ പെഡ്രി, അദ്ദേഹം എപ്പോഴും ഒരു വലിയൊരു മേജർ ടൈറ്റിൽ വിൻ ചെയ്താലോ അല്ലെങ്കിൽ ഒരു ട്രോഫി സ്വന്തമാക്കിയാലോ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മത്സരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫാദറിനെ കൂട്ടിക്കൊണ്ട് വന്ന് ആളും കൂടെ നിന്നിട്ട് അവരൊരു പെനാൽറ്റി, ഫാദർ പണ്ടൊരു ഗോൾ കീപ്പറായിരുന്നു അവിടുത്തെ ഒരു ലോക്കൽ ക്ലബിലൊരു ഒരു ഒരു സ്ഥലത്ത് അദ്ദേഹം ഗോൾ കീപ്പറായിട്ട് ഉണ്ടായിരുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പെഡ്രിയുടെ ഫാദറിന് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം വീട്ടിലെ സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫാദർ വിട പറഞ്ഞതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു കരിയർ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷേ പെഡ്രിയിലൂടെ ആ ഒരു സന്തോഷം ആ ഒരു അച്ഛൻ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെഡ്രി എല്ലാ മേജർ ടൈറ്റിൽ വിൻ ചെയ്ത് കഴിഞ്ഞാലും അച്ഛനെ കൊണ്ട് നിർത്തിയിട്ട് ഒരു പെനാൽറ്റി, അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഈ ഫുട്ബോളിന് അങ്ങനെ ഒരു ഭംഗി കൂടി ഉണ്ടല്ലേ. ഫാമിലീസിനടുത്തേക്ക് ഈ താരങ്ങൾ ഓടി ചെല്ലുന്നതും അവരെ നോക്കുന്നതും അല്ലെങ്കിൽ അവരെവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവർക്ക് അരികിലേക്ക് മെഡൽ കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള കളത്തിന് പുറത്തെ ചില കാഴ്ചകളാണ്. ഇന്നലെ ആണെങ്കിലും നിക്കോ വില്യംസ്, ആ ഒരു പ്ലെയർ ഓടി അമ്മയുടെ അടുത്തേക്കാണ് അദ്ദേഹം ആ ഒരു മെഡലുമായിട്ട് ഓടി ചെല്ലുന്നത്. എന്നിട്ട് അമ്മയ്ക്ക് ആ ഒരു മെഡൽ കൊടുക്കുന്നു. അമ്മ ആ ഒരു മെഡല് ധരിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ അവരൊരു ആർത്തുല്ലസിക്കുന്ന ഒരു കാഴ്ച. ഇതൊക്കെ തന്നെ ഫുട്ബോൾ ലോകത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചില കാഴ്ചകൾ തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ള നല്ല നല്ല മൊമെന്റ്സ്, അതല്ലെങ്കിൽ 2026 ലോകകപ്പ് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന ഒരു പ്ലെയർ ആരാണ്, ആ ഒരു കാഴ്ചകൾ എന്തൊക്കെയാണ്, ഇഷ്ടപ്പെട്ട ടീം ഏതൊക്കെയാണ്, അങ്ങനെ ഈ 2026 ലോകകപ്പിലേക്ക് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലേക്ക് ഒന്നുകൂടി ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പം അത്തരത്തിലുള്ള നല്ല കാഴ്ചകളും ഇഷ്ടപ്പെട്ട ആ ഒരു ഈ ഈ ലോകകപ്പിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആ ഒരു പ്ലെയർ ആരാണ് എന്നുള്ള വിശേഷങ്ങളൊക്കെ തന്നെ ചോദിച്ചു പോകുന്ന സമയമാണ്. വിളിക്കുക കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ആ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളും അയക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ സ്പെയിനിന് വേണ്ടിയിട്ട് ഗോൾ അടിച്ച ഫെറാൻ ടോറസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് കൊച്ചിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലേ. ഇപ്പം ഏതെങ്കിലും ഒരു താരം ഒരു വലിയ നേട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിൽ നമ്മളുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അദ്ദേഹം നാട്ടിലെത്തിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് പോകാറുണ്ടല്ലേ. അപ്പം എന്തായാലും നമ്മളുടെ ആ ഒരു താരത്തിന്, സ്പെയിൻ്റെ ഹീറോ ആയിട്ട് മാറിയ ഫെറാൻ ടോറസിന് കൊച്ചിയുമായിട്ടൊരു കുഞ്ഞ് കണക്ഷനുണ്ട്. അതൊക്കെ ഞാൻ വഴി എന്താണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒപ്പം എൻ്റെ ചോദ്യം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. 2026 ലോകകപ്പിൻ്റെ ആ ഒരു നല്ല മെമ്മറീസ് ആയിട്ട് നിങ്ങൾ കൂടെ കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കുക കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. 500-00-917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ട് വരുവാണ്, വാൽക്കണ്ണാടി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ദാസേട്ടൻ സുജാത ചേച്ചി ചേർന്ന് പാടിയ പാട്ട്. സമയം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
3: You're listening to Morning Safari. Morning Safari. Morning
4: Safari. Only on Radio Suno 91.7 FM. Kodu vittu kodu mari

0: is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app. Suno updates.
3: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ആരോഗ്യ മേഖലയിൽ വൻ ഡിജിറ്റൽ പരിവർത്തനവുമായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ കുതിപ്പ്. ആരോഗ്യ മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സ്മാർട്ട് ഹെൽത്ത് സംവിധാനങ്ങളും ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ലബോറട്ടറി രോഗനിർണയ ജനിതക പരിശോധനകളിൽ വലിയ നവീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. 2026 സീസണിലെ ലണ്ടൻ ഡയമണ്ട് ലീഗിൽ പുരുഷന്മാരുടെ 400 മീറ്റർ ഹേർഡിൽസിൽ ഖത്തറിന്റെ അബ്ദുൾ റഹ്മാൻ സാംബ 3rd place. ലോകത്തെ ഏറ്റവും മികച്ച അത്ലറ്റുകൾ മാറ്റുരയ്ക്കുന്ന ഡയമണ്ട് ലീഗിൽ കടുത്ത മത്സരത്തെ അതിജീവിച്ചാണ് താരം top 3 എത്തിയത്. ഉയർന്ന താപനില നിൽക്കുമ്പോഴും വിനോദത്തിനും നടത്തത്തിനും കായിക വിനോദങ്ങൾക്കും സുഖകരമായ അന്തരീക്ഷമൊരുക്കുന്ന ഖത്തറിലെ എയർ കണ്ടീഷൻ ചെയ്ത ഔട്ട്ഡോർ പാർക്കുകൾ വേനൽക്കാലത്ത് താമസക്കാരുടെയും സന്ദർശകരുടെയും പ്രിയപ്പെട്ട കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. സ്പെയിൻ തങ്ങളുടെ സുന്ദരമായ ശൈലി കൊണ്ട് ലോകം കീഴടക്കി. 2026 ലോകകപ്പിന്റെ വിധി എഴുതിയത് 106th minute ഫെറാൻ ടോറസ് സ്വന്തമാക്കിയ ഗോളാണ്. നിക്കോ വില്യംസ് നൽകിയ പാസാണ് ടോറസ് വലയിലെത്തിച്ചത്. സ്പെയിനിന്റെ 2nd ലോക കിരീട നേട്ടമാണിത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ താപനില 44°C.
1: വെതർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്.
0: Radio Suno, Radio Suno, 91.7 FM.
2: Qatar's favorite radio station.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: ആക്ഷൻ
7: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
8: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ
9: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
2: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
4: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
12: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: going home? Make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
7: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ മെഡിക്കൽ സെന്റർ.
8: നമസ്കാരം, ദിസ് ഈസ് യുവർ കാർത്തിക് ഹിയർ.
9: യു ആർ ലിസണിംഗ് ടു

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ
3: വിത്ത് കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുകയാണ് മോർണിംഗ് സവാരി. വിശേഷങ്ങൾ ജൂലൈ 20-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ. അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് പേരുടെ മറുപടികളും വിശേഷങ്ങളും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു റൗണ്ട് അപ്പ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2026 ലോകകപ്പിൽ കളത്തിന് പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഒക്കെ നമ്മൾ കണ്ട മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആ ഒരു ടീം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മളുടെ കൂടെ ഷൈജു കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മെമ്മറീസും ഈ 2026 ലോകകപ്പ് എന്ന് പറയുന്ന സമയത്തേക്ക് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനിങ്ങനെ ചോദിച്ചു വരുന്ന സമയമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു മെമ്മറീസും വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ?
7: മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിൻ ജയിച്ചത് തന്നെ, കാരണം ഞങ്ങളൊക്കെ ഒറ്റക്കായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല.
6: മനസ്സിലായി.
7: എല്ലാവരും നമ്മള് ഒരു റൂമില് ഞാൻ മാത്രം, ഓഫീസിൽ പോയാൽ ഞാൻ മാത്രം, പുറത്തു പോയാല് ഞാൻ മാത്രം, കുടുംബക്കാരെ വാട്സപ്പ് ഗ്രൂപ്പ് പോയി കഴിഞ്ഞാലും ഞാൻ മാത്രം, ഏകെ ഒരു ഒറ്റ കാളക്കൂറ്റം മാത്രം. അവരൊക്കെ എഴുത്തും മിണ്ടുന്നില്ല. ഇന്നലെ തൊട്ട് ശേഖരിച്ച അസ്ത്രങ്ങളൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാഴ്ച തുടരും. നമുക്ക് പിന്നെ കൊച്ച ദീപെന്ന് വന്ന ആൾക്കാരുടെ പ്രകടനം, അതൊരു മെമ്മറീസ് തന്നെയാണ്. പിന്നെ ഗോളി, അതിപ്പോ ഇപ്പോഴും പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ വേൾഡ് കപ്പിന്റെ ഒരു കേസ് പറയുമ്പോൾ അയാളുടെ പിക്ചർ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ അതുപോലെ ഈജിപ്തിന്റെ പിന്നെ പുറത്താവല്, കുറെ സംഭവം, ഫ്രാൻസിനെ പൂട്ടിയ പൂട്ടല്, അതൊരു മെമ്മറീസ് ആണ്. ഇന്നലെ അർജന്റീനയെ പൂട്ടിയ പൂട്ടല്. ഇന്നലെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ പിന്നെ സപ്പോർട്ടേഴ്സ് കൂടുതലായിരുന്നു.
6: ഞങ്ങളൊക്കെ സപ്പോർട്ടുണ്ട്, ഞങ്ങളൊക്കെ സപ്പോർട്ടുണ്ട്. നിങ്ങൾ നോക്കി, ബ്രസീല്, ഫ്രാൻസ്, പോർച്ചുഗൽ, നിങ്ങൾക്ക് എത്ര കൂട്ടുകാരായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ?
7: ഇന്നലെ ഇന്നലെ ഞാനൊക്കെ ഭയങ്കര കൂട്ടുകാരായിരുന്നു.
6: ഹൃദയം തകർന്നേനെ, നിങ്ങൾക്ക് ഒന്നും പറ്റരുതെന്ന് ഞാൻ ഉള്ളി പ്രാർത്ഥിച്ചു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പൊ തകർക്കൂ. ഓക്കെ, ബൈ ബൈ. ഷൈജു, അദ്ദേഹം ഒരു ഭയങ്കര കടുത്ത സ്പെയിൻ ഫാൻ ആയിരുന്നു. അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷം ആള് പങ്കുവെക്കുമായിരുന്നു, വിജയിച്ചതിന്റെ സന്തോഷം പങ്കുവെക്കും. ഇനിയും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരുടെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങൾ അല്ലെങ്കിൽ മെമ്മറീസ് ഒക്കെ ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. പക്ഷെ അതിന് മുമ്പായിട്ട് എന്തായാലും സ്പെയിൻ ഫാൻ വിളിച്ച സ്ഥിതിക്ക് നമുക്ക് അതിന് പറ്റിയൊരു പാട്ട് തന്നെ വെച്ചു കൊടുക്കണ്ടേ. നമുക്ക് സ്പാനിഷ് മസാല മൂവിയിലെ പാട്ട് തന്നെ കേൾക്കാം. ബാക്കിയുള്ള ഫാൻസിനും ഇരുളിൽ ഒരു കൈത്തിരിയായിരുന്നോ?

0: going home, make it rewarding with Kalyan Jewelers.
1: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
5: Malabar Golden Diamonds. Morning Safari.
6: Brought to you by.
7: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: മാർട്ടിനസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു 15 ഗ്ലാസ് വെള്ളമെങ്കിലും
5: കുടിക്കേണ്ടി
4: വന്നെ. എന്തായാലും എല്ലാരും വെള്ളം കുടിച്ചോ, ചൂടൊക്കെയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ.
5: അതെ, വെരി ഗുഡ് മോർണിംഗ്. സമയം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ, ഈ ഫുട്ബോൾ അല്ലാതെ വേറെ എന്തെങ്കിലും സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു.
4: ഓക്കെ, എനിക്കാണെങ്കിൽ ഇന്ന് ഇന്ന് എന്തായാലും മറ്റേ ഈ പറഞ്ഞ പോലെ സ്കൂൾ കുട്ടികളെല്ലാവരും സ്കൂളിൽ നേരത്തെ വരണം, ഞങ്ങൾക്ക് പഠിക്കണം,
5: അവധി
4: വേണ്ട. നാട്ടിലെ ചർച്ച ഇപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
5: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ വിചാരിച്ചു ഫുട്ബോൾ അല്ലാതെ വേറെ എന്തെങ്കിലേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ
4: ഇന്ന് പറ്റില്ല,
5: ഇന്ന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ കോൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളിങ്ങനെ ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിൽക്കുന്നു. ഞാനിങ്ങനെ ചോദിച്ചു, നമുക്ക് റൗണ്ടപ്പ് പോലെ പോകാം, എന്തൊക്കെയാണ് ഈ 2026 ലോകകപ്പ് എന്ന് പറയുന്ന സമയത്ത് കളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോകും. അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ സുരേന്ദ്രൻ അദ്ദേഹം ചില മാച്ചുകൾ എടുത്തു പറഞ്ഞു, കട്ടക്കട്ടയ്ക്ക് പോയ ചില മത്സരങ്ങളൊക്കെ. ബെൽജിയത്തിന്റെ മാച്ചൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞു. ആ ഒരു മാച്ച് ഒന്നും മറക്കില്ല, ബെൽജിയം. ടീമില്ലല്ലോ,
4: അല്ല എന്നാലും അത് കേൾക്കുമ്പോ
5: സുഖമില്ലേ. ശരിക്കും ബെൽജിയം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ബെൽജിയത്തിന്റെ ആ ഒരു മാച്ചിനെ ആൾ എടുത്തു പറഞ്ഞു, ആ ഒരു മാച്ച് മറക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ഫൈനൽ മത്സരവും ആണ് മനസ്സിൽ നിൽക്കുന്നത് എന്ന് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബിനുമോൻ, ഓക്കെ, ബിനുമോൻ ഇന്നലെ പ്രെഡിക്ട് ചെയ്തത് സ്പെയിൻ 1-0 എന്നാണ്. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു, ഇതൊക്കെ നാളെ ഞാൻ ഈ സമയത്ത് ഞാൻ പറയൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. കുറച്ചു മുമ്പ് ബിനുമോൻ വിളിച്ചു, എന്താ ഒന്നും
4: പറയുന്നില്ല,
5: പ്രഡിക്ഷൻ സിംഹമായിട്ട് നമ്മളെ ബിനുമോനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ബിനുമോൻ വിളിച്ച് സംസാരിച്ചു.
4: അപ്പൊ ഒരുപാട് സന്തോഷം. ഞാൻ സോഷ്യൽ മീഡിയ ട്രോളുകളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, ഞങ്ങളുടെ മെസ്സി ഇന്നലെ കളിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കായിരുന്നു.
5: ആ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കൊറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങളെല്ലാം ഇന്നലെ ഒറ്റക്കെട്ടായല്ലോ, അത് മനസ്സിലായില്ല. നമ്മളീ പോർച്ചുഗല്, ഫ്രാൻസ്, ബ്രസീല്, നമ്മളെല്ലാം ഇന്നലെ ഞാനും മുഹമ്മദും അഷ്ടമിയും സിജിലുമാണ് കാണുന്നത് കേട്ടോ. അപ്പൊ ഞാനും മുഹമ്മദുമാണ് മനസ്സുകൊണ്ട് ഒരുമ ഒക്കെ. ഞങ്ങള് പോർച്ചുഗൽ ഫാൻസ് ആണല്ലോ. അപ്പൊ എന്നിട്ട് അവസാനം ഇതിപ്പോ അവസാനമായി കഴിഞ്ഞപ്പോ ആരെങ്കിലും അടിച്ച്, കാരണം നമുക്ക് കിടന്ന് ഉറങ്ങണമെന്നുള്ളൊരു, കാരണം രാവിലെ ഞാൻ എണീറ്റ് വരുമോ എന്നൊക്കെ സംശയം.
4: ഇന്നലത്തെ മാച്ചില് സംഭവിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാല്, റിയൽ ഫുട്ബോൾ ആരാധകരുണ്ടല്ലോ,
5: അവർക്കൊരു വിഷമമാകുന്ന ഒരു മത്സരമായിരുന്നു.
4: സത്യസന്ധമായിട്ട് പറഞ്ഞാല് എനിക്ക് നല്ല, അതായത് നമ്മൾ
5: നല്ലൊരു മാച്ച് കാണാൻ വേണ്ടിയിട്ട്
4: ഇരുന്നിട്ട്. അത് മാത്രല്ല, നമുക്കറിയാം ലോകത്തിലെ തന്നെ ഫുട്ബോളിന്റെ ഏറ്റവും വലിയൊരു ഇവന്റ്.
5: അതെ അതെ.
4: ആ ഇവന്റ് നമ്മള് കൊറേ പ്രതീക്ഷകളോട് കൂടിയിട്ടായിരിക്കും ഇരിക്കുന്നത്.
5: അതെ അതെ.
4: ചിലപ്പോ നമ്മുടെ ഫാമിലിയുടെ ഒക്കെ പറയുന്നത് മാച്ച് കാണണം നമുക്ക്, അപ്പൊ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ടിട്ട് അതിനെ ഒരു വളരെ നിരാശയിലേക്ക് പോയ പോലെയാണ്. നമ്മൾ ഒരു ഒരു ടീമിന്റെയും കുറവുകളോ
5: മത്സരം
4: മാത്രം നോക്കുമ്പോ ഒരു വേൾഡ് കപ്പ് ഫൈനലിന്റെ
5: പകിട്ട്
4: കുറഞ്ഞു പോയോ
5: എന്നൊരു സംശയം.
4: അതെ.
5: പക്ഷെ എന്തായാലും മത്സരമാണ്, നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാനും ഈ പറഞ്ഞ പോലെ പറ്റില്ല എന്നുള്ളതാണ്.
4: സ്പെയിൻ ഫാൻസിന്റെ ആരവ എങ്ങനെയുണ്ട്?
5: സ്പെയിൻ ഫാൻസ് ആരവത്തിന്റെ ആരവല്ലേ, സ്പെയിൻ ഫാൻസ് സന്തോഷത്തിൽ ഇങ്ങനെ
4: ഒരാള് മെസ്സേജ് അയച്ചു,
5: ആരാണ്?
4: ഭയങ്കര ഹെഡ്സ് പെയിൻ, ഞാനൊന്ന് ഉറങ്ങട്ടെ.
5: അതാരാണ്? ഒരാൾ മെസ്സേജ് അയച്ചതാണ്. പക്ഷെ കൊള്ളാം, നല്ല മെസ്സേജാണ്. കാരണം ഇന്നലെ ഗ്രൂപ്പുകളൊക്കെ എത്ര പെട്ടെന്നാണ് റിയാക്റ്റീവ് ആയത്. അതായത് മാച്ച് അങ്ങോട്ട് കഴിയുന്നു, പിന്നെ ഗ്രൂപ്പുകളില് വോയിസ് നോട്ട്, ബഹളങ്ങള്, ഇറങ്ങി വരൂ എന്നൊക്കെ പറഞ്ഞു പലരെയും ടാഗ് ചെയ്ത് വിളിക്കലേ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഒരു മാസക്കാലം നമുക്ക് വളരെ നല്ല, എന്താ പറയാ, കുറെ കാര്യങ്ങൾ നമ്മള് മറന്നുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് കുറെ ഒരു ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഒരു ആഘോഷത്തിലൂടെ നമ്മൾ കടന്നുപോയി എന്നുള്ളതാണ്.
6: Let's play football.
7: Football Mania. Every goal, every match,
8: every moment of the FIFA World Cup 2026.
9: Brought to you by
8: Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
10: In association with
11: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
4: തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ എന്താ പറയുന്ന ഒരു മാസം രണ്ട് മാസത്തിനടുപ്പിച്ചിടത്തോളം നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് ഫുട്ബോളിനെ നമ്മൾ ആഘോഷിച്ചത്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഓണറിലാണെങ്കിലും ശരി, ഓൺലൈനിലാണെങ്കിലും ശരി, ഓൺ ഗ്രൗണ്ടിലാണെങ്കിലും ശരി, ഓൺ ഗ്രൗണ്ടിൽ അത്രത്തോളം നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷെ ഓൺലൈനിലും ഓണറിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ ശരിക്കും ഫുട്ബോൾ മേനിയ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സീസണിനെ ഏറ്റവും മനോഹരമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നിസയുടെ ഇടപെടലുകൾ, അതുപോലെ തന്നെ കരുൺജി, കരുൺജിയുടെ ഇടപെടലുകൾ, അഷ്ടമിയുടെ ഇടപെടലുകൾ, അതിനൊപ്പം തന്നെ നമുക്കിതിന് സ്പോൺസേഴ്സ് ആയിട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം, നമുക്ക് ഏറ്റവും വലിയൊരു അഭിമാനം തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാല് ഫിഫയുടെ നമ്മള് ആരാംകോ വാൽവിലെ നമുക്കതൊരു ഭയങ്കര സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. നമുക്ക് അതിന്റെ ഒരു സ്പോൺസർഷിപ്പിലേക്ക് അവരെത്തുന്നു. അതിനൊപ്പം തന്നെ ഖത്തറില് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ വികാരവും സ്നേഹവും ഒക്കെ ഏറ്റെടുക്കുന്ന സിറ്റി എക്സ്ചേഞ്ച്. അപ്പൊ സിറ്റി എക്സ്ചേഞ്ചിന്റെ സിഇഒ ഷറഫ് പി അഹമ്മദ്, ഷറഫിക്ക നമ്മൾ സ്നേഹത്തോടെ അങ്ങനത്തെ വിളിക്കുക, അതുപോലെ തന്നെ ഷാനിബ്. അപ്പൊ അവരൊക്കെ നമ്മളുമായിട്ട് ഒരു ഒരു പ്രപ്പോസലും ഒരു പ്രോജക്റ്റും ആയിട്ട് മുന്നോട്ട് ചെല്ലുന്ന സമയത്ത് തന്നെ
5: അടിപൊളിപ്പോട്ടെ,
4: കളറാവട്ടെ, പൂക്കട്ടെ, കാവടി പറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ അവരോടുള്ള
5: വലിയ
4: സ്നേഹവും നമ്മൾ അറിയിക്കുകയാണ് കേട്ടോ.
5: തീർച്ചയായിട്ടും. അതോടൊപ്പം നമ്മുടെ ഡിജിറ്റൽ ടീം കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിന്നു. അപ്പൊ അവരും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നു. കാരണം ഇപ്പം ഡിജിറ്റൽ ടീം കട്ടയ്ക്ക് കൂടെ നിന്നാൽ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ.
4: അത് മാത്രല്ല, ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചപ്പോ ഡിജിറ്റലിൽ നിന്ന് ഓരോ നമ്മൾ ഓരോ സംഭവങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത്, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് കോളുകൾ ലഭിക്കുകയും ഇങ്ങോട്ടേക്ക് മെസ്സേജുകൾ വരികയും ഞങ്ങളെ ഒന്ന് എടുക്കുവോ, ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോ
5: ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ ഒരു ലോകകപ്പ് കാലം നമ്മൾ ഒരുമിച്ച് ആഘോഷമാക്കി, നമ്മൾ ഒരുമിച്ച് ആസ്വദിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇനി വരുന്ന സമയങ്ങളിലും ഒക്കെ തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ബിഗിലെ പാട്ട്.
12: എങ്ങ വന്ന് യാറാണ്ട വെച്ചിക്കണേ പ്രച്ചന, നീ കൊറല വിട്ടത് തെരഞ്ഞിട്ടാകെ ഉണങ്കുതാണ്.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ മെഡിക്കൽ സെന്റർ.
5: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി. മോർണിംഗ് സവാരി
1: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.

0: Plus Morning Safari only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: സമയം 9 കഴിഞ്ഞ് 4 ആയിരിക്കുന്നു. ജൂലൈ 20 തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസയ പൊണ്ണി തന്നെയാണ് കൂടെ ഉള്ളത്.
6: അങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയമാണ്. നമുക്കറിയാം ചൂടും കാര്യങ്ങളൊക്കെ കുറച്ചിങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ പാർക്കുകൾ, ഏറ്റവും മനോഹരമായിട്ടുള്ള പാർക്കുകൾ ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തുന്നു, അല്ലെങ്കിൽ വിനോദത്തിനായിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നടക്കാനായിട്ടും ഒക്കെ പാർക്കുകളെ വലിയ രീതിയിൽ തന്നെ, കാരണം എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള പാർക്കുകൾ നമുക്കുണ്ട്. ആ പാർക്കുകളെയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നു എന്നുള്ള കണക്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം പല മാധ്യമങ്ങളും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള പാർക്കുകള് നമ്മുടെ ഈ ഒരു സമ്മർ ടൈമിൽ നമ്മുടെ ഒരു റിക്രിയേഷനായിട്ടും അല്ലെങ്കിൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്നു എന്നുള്ള ഒരു കാര്യമൊക്കെ എത്തിയിട്ടുണ്ട്.
5: നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത്രയും അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
6: തീർച്ചയായിട്ടും
5: എ സി പാർക്കുകൾ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാ ആലോചിച്ചു വെക്കുക, അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഞാനുൾപ്പെടെയുള്ള.
6: അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത്തരം പാർക്കുകളിലേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടോ? പക്ഷെ അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ
5: എല്ലാ പാർക്കുകളും ലോഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ പോവാറുണ്ട്. ഞങ്ങൾ അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാറുണ്ട്. കൃത്യമായ അപ്ഡേറ്റുകൾ ഓൺലൈനിലൂടെ ആണെങ്കിലും ശരി, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആണെങ്കിലും കൃത്യമായിട്ട് എത്തിക്കാറുണ്ട്.
6: തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർക്കുകളിൽ ഒന്ന് റൗദത്ത് അൽ ഹമാമ പാർക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രോമിനന്റ് ഫെസിലിറ്റീസ് എല്ലാം ഉള്ള ഒരു പാർക്കിനാണ്. അപ്പൊ ആ ഭാഗത്തുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും റൗദത്ത് അൽ ഹമാമ പാർക്കിലേക്ക് എത്തുകയും അത്തരം സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുന്നത്. ലോങ്സ്റ്റ് എയർ കണ്ടീഷൻ ട്രാക്കും കാര്യങ്ങളും ഒക്കെ അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം. പിന്നെ ഉമ്മൽ സനീം പാർക്കിൽ നമ്മൾ
5: പോയിട്ടുണ്ട്.
6: അതും ഈ പറഞ്ഞ പോലെ തന്നെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഓക്സിജൻ പാർക്കിലൊക്കെ ആണെങ്കിലും ആ ഒരു കൂൾഡ് ആയിട്ടുള്ള പാത്വേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു ഭാഗങ്ങളിലുള്ള ആളുകൾക്കൊക്കെ പ്രയോജനപ്പെടുത്താം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ.
5: ഓക്കെ, അത് മാത്രമല്ല, ലിസ പറഞ്ഞ പോലെ ആ ഭാഗങ്ങളിലുള്ളവരോടൊപ്പം തന്നെ
6: ഇപ്പൊ
5: നമുക്ക് എത്ര സമയം വേണം ഇവിടെ ഡ്രൈവ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക്
6: എത്താനായിട്ട്?
5: 25 മിനിറ്റ് മാക്സിമം 30 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ് അവിടെയൊക്കെ ചെല്ലുക, പ്രയോജനപ്പെടുത്തുക, ഡീഹൈഡ്രേഷനൊക്കെ മാറ്റുക
6: എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും
5: നമുക്കറിയാം ചൂടുള്ള സമയത്ത് നമ്മൾ പറയും പുറത്തേക്ക് ഇറങ്ങിയാൽ ഭയങ്കരമായിട്ട് ശരീരം ഔഷധിയാവും, പക്ഷെ അവിടെയും നമുക്ക് സൗകര്യങ്ങളുണ്ട് എന്നുള്ളതാണ്.
6: ശ്രീ സരുണ്ട മെസ്സേജ് ഉണ്ട്, സ്പെയിനെ കൺഗ്രാറ്റ്സ് പറയുന്നു. എന്തായിരുന്നു ഗെയിം, വാട്ട് എ ഗെയിം. എന്തൊക്കെയായാലും എംബാപ്പയാണ് താരം ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ട് ശ്രീ സരുൺ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. എല്ലാ ഇഷ്ടപ്പെട്ട ടീമുകളെയും ഒക്കെ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മെസ്സേജുകളൊക്കെ അയക്കുന്ന സമയമാണ്. സജീറിന്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സജീർ. പല പല മെസ്സേജുകളും ട്രോളുകളും ഒക്കെ കാണുന്നുണ്ട്. എല്ലാം ഒന്നും ഞങ്ങൾ എല്ലാത്തിലേക്കും ഒന്നും പോകുന്നില്ല.
5: അതെ, ഞങ്ങൾ സെൻസർ ചെയ്തിട്ടാണ് ട്രോളുകളെ ഇന്ന് പലതും
6: എഡിറ്റ് ചെയ്തിട്ടുള്ള ട്രോളുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് അതിലേക്ക് എത്തുക കേട്ടോ.
5: ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോവാണ്. ബ്രൊമാൻസ്, അതെന്താ അങ്ങനെ?
6: ബ്രൊമാൻസിലെ പാട്ട് അതെന്താ പുണ്യ? അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങളിപ്പോ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് സ്പെയിനോടൊരു സ്നേഹമുണ്ട്, പോർച്ചുഗലുകാർക്കൊരു സ്നേഹം, ബ്രസീൽ, അങ്ങനെ ഒരു ബ്രൊമാൻസ് ഇല്ല ഇവിടെ.
5: സൈക്കോ,
6: പ്രത്യേകതരം ജീവിതമാണ്.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Hi, this is Navya Nair.
5: You are listening to Radio Sunno.
4: Radio Sunno, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: ഫുട്ബോളിൽ കുറേയധികം പുതിയ മുഖങ്ങൾ.
1: അതെ അല്ലേ, തീർച്ചയായിട്ടും.
0: നമ്മൾ പറഞ്ഞ പോലെ ന്യൂ ബ്ലഡ്, ഫ്രഷ് ബ്ലഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരുപാട് പുതിയ മുഖങ്ങളെ കണ്ട ഒരു ടൂർണമെന്റ് ആണ് കഴിഞ്ഞു പോയത് എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും. എന്തായാലും ഒരു വിഷമമുണ്ട്, കാരണം ഇത്രയും ദിവസങ്ങൾ നമ്മളിങ്ങനെ മാച്ചൊക്കെ കണ്ടിരുന്നിട്ട് അവസാനം അല്ലേ,
0: ഇനി എന്ത് ചെയ്യും
1: അല്ലയ്യ, ഇനി വല്ല ബിഗ് ബോസും തുടങ്ങേണ്ട വരും.
0: സാധിക്കുന്നു നിസ,
1: അതെ ഞാനും വിചാരിക്കുന്നു എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു.
0: അതായത് ഒരു വിഷയം കഴിഞ്ഞു, ഈ അടുത്ത വിഷയത്തിലേക്ക്
1: നമ്മൾ കയറി
0: കഴിഞ്ഞു.
1: അപാരം തന്നെ. അപ്പൊ അപാരമായ ചില സൂചനകളിലേക്ക് നമുക്കൊന്ന് പോയാലോ?
0: ഓക്കെ, തീർച്ചയായിട്ടും.
1: ഈ സിനിമ ചിലപ്പോ നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കേണ്ട വരും അല്ലേ?
0: അങ്ങനെയാണല്ലോ.
1: അല്ല, ഞാൻ പറയുന്നത്
0: നമ്മള് സാധാരണ സ്കൂൾ ബസ് സ്റ്റോറീസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുട്ടികളോട് പറയുമല്ലോ, സെർച്ച് ചെയ്തെടുക്കൂ എന്ന് പറഞ്ഞ പോലെ.
1: എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് സെർച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും. ദപ്പുണ്ണിയുടെ സജഷൻ ആണ്, സെലക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ
0: പ്രായമായിട്ട് കളക്ട് ചെയ്യല്ലോ,
1: പക്ഷെ എന്തായാലും സെലക്ട് ചെയ്യ, നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരു സുഖമുള്ള സിനിമയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് ഈ സിനിമയുടെ തിരക്കഥ എസ് എൽ പുരം അദ്ദേഹമാണ് ഈ സിനിമ
0: പുരത്തിന്റെ തിരക്കഥയിൽ ഇറങ്ങിയ ഒരു സിനിമ.
1: ഒരു സിനിമ, ഇനി വർഷം പറയാം,
0: 1973
1: കറക്റ്റ്, 1973 റിലീസായ ഒരു സിനിമയാണ്. ഇപ്പോഴത്തെ സാഹചര്യവും ഇപ്പോഴത്തെ സമയങ്ങളുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ് ഈ സിനിമയുടെ പേരിലുള്ളത്. ഇംഗ്ലീഷ് പേരാണ്,
0: അതാണ്
1: രണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ അല്ലേ, രണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ വരുന്ന ഒരു സിനിമയാണ്. ഇംഗ്ലീഷ് വാക്കാണ് അൻസൽ ഹബീബ്, ഇംഗ്ലീഷ് വാക്ക് വരുന്ന മേലെപ്പറമ്പിൽ ആൺവീട് 73 അല്ലല്ലോ,
0: അങ്ങനെ
1: അല്ല, 73 അല്ല കേട്ടോ, 73 ഇറങ്ങിയ
0: 1973
1: അതെ അന്നിറങ്ങിയ
0: എസ് എൽ പുരം
1: അദ്ദേഹമാണ് അതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ സിനിമയുടെ പേരില് ഈ സമയങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഒക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പേരാണ് ഈ സിനിമയുടെ പേര്. ഇംഗ്ലീഷ് പേരാണ്, രണ്ട് വാക്കുകളുണ്ട്. ഇത് ആർക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ?
0: പ്രേം നസീർ, ശങ്കരാടി, അടൂർ ബാസി,
1: കെ പി ഉമ്മർ
0: ഇവരൊക്കെ ഈ സിനിമയിലെ പ്രധാന
1: കഥാപാത്രങ്ങളാണ്. ഓക്കെ, അപ്പം ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ. ഓക്കെ, കറക്റ്റ്, പകുതി എത്തിയിട്ടുണ്ട് കേട്ടോ. റഹീഷ് പകുതി ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഷരീഫ് റൈറ്റ് ആൻസർ ആണ്. ഷരീഫ് ഹനീഫ് അത് കണ്ടുപിടിച്ചിട്ടോ, അടിപൊളി.
0: ഓക്കെ,
1: റൈറ്റ് ആൻസർ. പത്മവ്യൂഹമല്ല. ഓക്കെ, നൌഷാദിന്റെ മെസ്സേജ്. ഓക്കെ, സിനിമയുടെ പേരാണ് ഉദ്ദേശിച്ചത്, ഫെബിൻ സേവിയർ അതല്ല മൂവിയുടെ പേര്. സജീർ റൈറ്റ് ആൻസർ ആണ്. റഹീഷിന്റെ വോയിസ് നോട്ട് കേൾക്കാട്ടോ നമ്മള്.
0: ഓക്കെ,
1: അതിന്റെ പകുതി വരെ എത്തിയിട്ടുണ്ട് റഹീഷ്, പകുതി കൂടി എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് ആൻസർ വരും. അന്ധകാലത്തിൽ കിടയാതെ,
0: അന്ധകാലത്തിൽ ഇല്ല. 1973 ഇറങ്ങിയ ചിത്രം എസ് എൽ പുരം സദാനന്ദൻ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലെത്തിയ സിനിമ. ഒരു ഇംഗ്ലീഷ് പേരാണ് സിനിമയുടേത്. പ്രേം നസീർ, ഉമ്മർ, ശങ്കരാടി, അടൂർബാസി, ഇവരെല്ലാവരും എത്തിയ സിനിമ.
1: ഓക്കെ, ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ മെസ്സേജിൽ അയച്ചോളൂ 5000917 എന്ന നമ്പറിലേക്ക്.

0: Radio Suno 91.7 FM Qatar's favorite radio station. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: You're listening to Morning Safari. Morning Safari.
2: Only on Radio Suno

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: നേരം 9:34 ആയിരിക്കാണ്. ഓരോ വേൾഡ് കപ്പ് കഴിയുന്ന സമയത്തും ഓരോ വൈറൽ താരങ്ങളുണ്ടാവും അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി ഒത്തിരി താരങ്ങളും. എന്താ പറയാ, പറഞ്ഞ പോലെ എന്താ പറയാ, ലക്ഷ്മി അമ്മാള്,
0: അതെ
1: അതെ, ഈ തവണത്തെ
0: ഏറ്റവും വലിയ
1: വൈറൽ താരങ്ങളിൽ
0: ഒരാളായി മാറി എന്നുള്ളത്. അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളെ കുറിച്ച് പാട്ടുകൾ ഉണ്ടാക്കിയ മലയാളി
1: താരം,
0: അതെ, എനിക്ക്
1: മനോജ്
0: അദ്ദേഹത്തിന്, അദ്ദേഹം വലിയ താരം.
1: അദ്ദേഹം ട്രെൻഡിംഗിലേക്ക് പോയി,
0: ട്രെൻഡിംഗിൽ പോയി, വേൾഡ് വൈഡ് ട്രെൻഡിംഗിൽ എത്തി എന്നുള്ളത്. അതോടൊപ്പം തന്നെ താരമായ മറ്റൊരാളാണ് യമാലിന്റെ
1: അനിയൻകുട്ടൻ,
0: മൊട്ടക്കുട്ടൻ, അങ്ങനെ വിളിക്കുന്നത്,
1: അങ്ങനെ മൊട്ടക്കുട്ടൻ,
0: മലയാളിയിൽ വിളിക്കുന്ന
1: മൊട്ടക്കുട്ടൻ.
0: എന്ത് രസമായിട്ടാണ് ആ ഒരു, ശരിക്കും പറഞ്ഞാല് യമാലിനോട് എനിക്ക് ഭയങ്കരമായ ഒരു ബഹുമാനം തോന്നിയത്, ഇഷ്ടം തോന്നിയത്
1: അനിയനോടുള്ള ഒരു സ്നേഹം,
0: ആ അനിയനോട് കാണിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ. അനിയനാണെങ്കിലോ മത്സരം കഴിഞ്ഞാൽ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയിട്ട് ഓടി ഇടി അടി പെരുന്നാളാണെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ എന്തായാലും യമാലിന്റെ അനിയൻ കെയിൻ ഇത്തവണ ഒരു വലിയ താരമായി മാറി എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും. അതോടൊപ്പം ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫെറാൻ ടോറസ്, അതായത് സ്പെയിനു വേണ്ടി ഗോൾ നൽകിയ, അല്ലെങ്കിൽ ഇത്തവണത്തെ കലാശ പോരാട്ടത്തിന്റെ വിധി കുറിച്ച ആള്. അപ്പൊ ഈ ടോറസിന് കൊച്ചി ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. നമ്മളിങ്ങനെയാണല്ലോ, നമ്മുടെ പത്രക്കാരുടെ ഒരു പ്രത്യേകത, എന്തെങ്കിലും
0: കേരളക്ഷൻ
1: തുഷയില് കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയങ്കര വാർത്തയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഫെറാൻ ടോറസ് കൊച്ചിയിൽ വന്ന് കളിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. 2017 ആ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. 2017 October 7 കൊച്ചി നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തില് U17 ഫിഫ വേൾഡ് കപ്പില് ഫെറാൻ ടോറസ് കളിച്ചിട്ടുണ്ട്. ഓക്കെ, അന്ന്
0: സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ അദ്ദേഹം അന്ന് കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ആദ്യ മാച്ചിൽ ബ്രസീലിനോട് തോറ്റെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ, പ്രകടനം ഓർമ്മയിലുണ്ട്, അല്ലെങ്കിൽ ഭാവി പ്രതിഭ എന്ന് അദ്ദേഹം എല്ലാവരെയും കൊണ്ട് അന്നേ തന്നെ പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൊച്ചിയുമായിട്ട് അദ്ദേഹത്തിന്
0: കണക്ഷൻ
1: ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു.
0: ഷൈജു ഏട്ടനെ വിളിക്കേണ്ടി വരും. ഷൈജുമോനെ വിളിച്ച് അതിന്റെ കാര്യങ്ങളൊന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അതിഗംഭീരമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ കൂടി കൊച്ചി കണക്ഷൻ ഫെറാൻ ടോറസിന് ഉണ്ട് എന്നുള്ള ഒരു വിശേഷം കൂടി ഇങ്ങനെ എത്തി നിൽക്കുന്ന സമയമാണിത്. ഒപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ഗ്ലൗസ് സ്വന്തമാക്കിയത് ആരാണ് എന്നുള്ളത്. അപ്പൊ ഈ സമയത്ത് കേൾക്കുന്നവർക്ക് അതിനുള്ള മറുപടിയും അയക്കാവുന്നതാണ് കേട്ടോ.
0: ഓക്കെ, ഗോൾഡൻ ബൂട്ടിനെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ് ഗോൾഡൻ ഗ്ലൗസ് എന്ന് പറയുന്നത്.
1: അത് അത് റിലേറ്റഡ് ആയിട്ട് കുറെ പേജുകളിൽ ഇന്നലത്തെ മാച്ച് കണക്ട് ചെയ്തിട്ടാണ് ഗോൾഡൻ ഗ്ലോ കൊടുത്തതെന്ന് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ല കേട്ടോ, ഈ ടൂർണമെന്റ് മുഴുവൻ
0: എങ്ങനെയുള്ള
1: പ്രകടനം വെച്ചിട്ടാണ് ഗോൾഡൻ ഗ്ലോ കൊടുക്കുന്നത്, ഒറ്റ മാച്ച് വെച്ചിട്ടല്ല എന്നുള്ളത് കൂടി പറയുന്നു.
0: ഓക്കെ, അപ്പൊ ആരായിരുന്നു ആ താരം, അത് ആരാണ് നേടിയത്, അത് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിങ്ങിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 1973 എത്ര പണ്ട് ഇറങ്ങിയ ഒരു സിനിമ, ഇന്നത്തെ ദിവസവും ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയവും ഒക്കെ ആയിട്ട് അതിന് കണക്ഷൻ ഉണ്ട്.
1: ഇംഗ്ലീഷ് പേരാണ് സിനിമയുടെ പേര്.
0: ഓക്കെ, എസ് എൽ പുരം സദാനന്ദൻ, അദ്ദേഹമാണ് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയത്.
1: ഓക്കെ, അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ 5000917 എന്ന നമ്പറിലേക്ക് ഇപ്പൊ തന്നെ അയച്ചോളൂ.
0: Okay, Doha to Chennai.
2: Chennai beats.
3: Tamil, head of the R.
4: In the art of Podumakulanda.

0: listening to Radio Suno 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
4: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
3: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
5: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ
6: തോറ്റു.
5: അതല്ല സിനിമ കേട്ടോ.
6: അതെ, അതല്ല പക്ഷേ സിനിമ. ഓക്കെ, അപ്പുണ്യാണ് ഇന്നത്തെ സിനിമയുടെ എന്താ പറയാ ഉപജ്ഞാതാവ്. അപ്പൊ അത്
5: ഉപജ്ഞാതാവല്ല, ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്കിന്റെ ഉപജ്ഞാതാവ്.
6: ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്കിന്റെ ഉപജ്ഞാതാവ്.
5: അതായത് ഇന്ന് നമ്മൾ എടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ 1973 റിലീസായി.
6: കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം സ്പാനിഷ് മസാല എടുത്തു, അർജന്റീന ഫാൻസ് എടുത്തു, അപ്പൊ ഗോൾ എടുത്തു. ഇനിയിപ്പൊ നമുക്ക് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ട് ഈ അടുത്ത് വന്ന സിനിമകൾ
5: സെവൻസ് എത്രയോ
6: നമുക്ക് എടുക്കാനില്ല.
5: മോർണിംഗ് സവാരി മുന്നോട്ട് പോവാറില്ല.
6: ഓക്കെ, അപ്പൊ എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ ലാസ്റ്റ് നമ്മൾ കുറച്ച് ബാക്കിലേക്ക് പോയതാണ്.
5: ഓക്കെ, അങ്ങനെ 1973 ഇറങ്ങിയ ഒരു ഫുട്ബോൾ സിനിമ ഉണ്ടായിരുന്നു, ഫുട്ബോൾ ചാമ്പ്യൻ എന്നുള്ളതാണ് ആ സിനിമയുടെ പേര്.
6: ഞാനിപ്പോ ജസ്റ്റ് അത് യൂട്യൂബിലൊന്ന് കണ്ടു നോക്കുന്ന, സിനിമ കണ്ടിട്ടില്ല, കണ്ടാ കൊള്ളാന്ന് തോന്നി.
5: അന്നത്തെ കാലത്ത് പറഞ്ഞപ്പോ ഇപ്പൊ എന്റെ വയസ്സും പോകില്ല,
6: കാലങ്ങൾക്ക് മുമ്പ്,
5: കൊറേ കാലങ്ങൾക്ക് മുമ്പ് ആ സിനിമ നമ്മൾ ഈ ഉച്ചക്ക് ഡി ഡി ചൂരി സിനിമ വരുമല്ലോ.
6: ഓക്കെ,
5: അപ്പൊ നമ്മൾ ചോറിടുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കണ്ടാൽ മതി. അപ്പൊ ഈ ഈ സിനിമയൊക്കെ ഞാൻ ആ സമയത്ത് കണ്ട സിനിമ
6: കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മനസ്സിലായില്ല പ്രായം.
5: അപ്പൊ
6: ആ ഒരു സിനിമ കണ്ടു കാണാത്തവരുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, പഴയ സിനിമകൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. ഫുട്ബോൾ ചാമ്പ്യൻ എന്നാണ്
5: ആ സിനിമ. പ്രേംനസീർ, ഉമ്മർ, ശങ്കരാടി, അതുപോലെ തന്നെ അടൂർവാസി, അവരൊക്കെ ആയിരുന്നു ആ സിനിമയിലെ.
6: ഞാനിന്ന് മാറ്റ്നി മാഷപ്പിൽ ആ സിനിമയെ കുറിച്ച് കൂടുതൽ തപ്പി അന്വേഷിച്ചു പോയിട്ട് ആ സിനിമയെ കുറിച്ച്
5: ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്,
6: സംസാരിച്ചു പോകാം.
5: ഓക്കെ, കേൾക്കുന്നവർക്കും കോൺട്രിബ്യൂഷൻസ് കൊടുക്കാവുന്നതാണ്.
6: അപ്പൊ ഒരുപാട് പേര് റൈറ്റ് ആൻസർ അയച്ചു കേട്ടോ. ബിബിൻ കോട്ടയത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ബിബിനെ ഞാനിതൊന്നും തൽക്കാലം വായിക്കൂല. ഓക്കെ, നമ്മളിന്ന് എഡിറ്റഡ് സാധനങ്ങൾ മാത്രമേ വായിക്കുള്ളൂ. ഓക്കെ, ആരെ വിഷമിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ധനേഷിന്റെ മെസ്സേജ് ഉണ്ട്, അല്ലമീന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, അഫ്നാന്റെ മെസ്സേജ്, അഫ്ന സൈഫിന്റെ മെസ്സേജ്. ഓക്കെ, പിന്നെ
5: മെസ്സേജ് ഒക്കെ വായിക്കണമെന്നുണ്ട്
6: ഉണ്ടല്ലേ. ഞാൻ പക്ഷേ ആരെ വിഷമിപ്പിക്കൂല. ഓക്കെ, ജയശ്രീയുടെ മെസ്സേജ് ഉണ്ട്, ജയശ്രീ അയച്ച മൂവി
5: കറക്റ്റാണ്.
6: ഷിയാ മോന്റെ മെസ്സേജ് ഉണ്ട്, സുധീറിന്റെ മെസ്സേജ് ഉണ്ട്, ഷാഹിദിന്റെ മെസ്സേജ്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും
5: ശരിയായ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്.
6: ഓക്കെ, നമ്മുടെ അർഷദ് അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. മരുഭൂമിയിലെ സ്വപ്നം എന്നാണ് ആ ഷോർട്ട് ഫിലിമിന്റെ പേര്.
5: ഓക്കെ
6: ഓക്കെ, അതിന്റെ ലിങ്ക് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എല്ലാവിധ ആശംസകളും, സ്പെഷ്യലി പറയുന്നു മരുഭൂമിയിലെ സ്വപ്നം എന്നുള്ള ഷോർട്ട് ഫിലിമിന് എല്ലാവിധ ആശംസകളും സ്പെഷ്യലി പറയുന്നു. അപ്പൊ എന്തായാലും ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് അത് യൂട്യൂബിൽ അവൈലബിൾ ആണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
5: മരുഭൂമിയിലെ സ്വപ്നം,
6: സ്വപ്നം. ഓക്കെ, കൃഷ്ണയന്ത്രന്റെ റൈറ്റ് ആൻസർ ഉണ്ടായിരുന്നു. ഇസ്ഹാക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഹരുൺ മെസ്സേജ് ചെയ്തു, സനൽജി മെസ്സേജ്. സനൽജിക്ക് ഞാൻ രാവിലെ തന്നെ ഒരു കൈയടി കൊടുത്തു, കാരണം സനൽജി വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഓൺ ഫസ്റ്റ് ഡേ മുതൽ സ്പെയിനു വേണ്ടിയിട്ട് നമുക്ക് മെസ്സേജ്
5: അയച്ചോണ്ടിരുന്നത്. മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് മെസ്സേജ് അയച്ചു
6: സനൽജിക്കാണ്, അടിപൊളി. ഞാൻ രാവിലെ അത് പറയുകയും ചെയ്തു, കാരണം ഫസ്റ്റ് ഡേ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുതല് സനൽജി സ്പെയിന് വേണ്ടിട്ട് ഭയങ്കര കട്ടക്ക് നിന്ന ആളായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും സനൽജിക്ക്, സനൽജി സനൽജിയുടെ ദിവസം കൂടിയാണ് ഇന്ന്. ഓക്കെ, സനൽജിക്കൊപ്പം ഞങ്ങളും ഉണ്ട് കേട്ടോ.
5: ആരൊക്കെ?
6: ഞങ്ങളെല്ലാരും ഉണ്ട്, ഞാൻ മാത്രല്ല, അവരും ഇവരും ഒക്കെ ഉണ്ട്.
5: ഇത് സനൽജിയുടെ വിജയം കൂടിയാണ്.
6: ഇസ്മയിലിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, സ്പെയിൻ ദ ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ട് ഇസ്മയിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി പതുക്കെ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തിന് മുൻപായിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ഗ്ലോവ് ആരാണ് സ്വന്തമാക്കിയത്. കാരണം പലരും അതിന്ന് ഈ ഇന്നലത്തെ മാച്ചിലെ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, എന്നുള്ളത് ഈ ഒരു സീരീസ് മുഴുവൻ നോക്കിയിട്ടാണ് ആ ഒരു താരത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറ്റാരുമല്ല സ്പാനിഷിന്റെ പ്രതിരോധത്തിലെ പ്രധാന എന്താ പറയാ ആ ഒരു ഗോൾമുഖത്തെ കാവൽക്കാരനായ
5: ഉനൈ സിമോൺ സ്പെയിനിന്റെ ഗോൾഡൻ ഗ്ലവ് അദ്ദേഹത്തിന്റെ കൈകളിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഒരു ഗോൾ മാത്രമാണ് അദ്ദേഹം ഈ ടൂർണമെന്റിൽ വഴങ്ങിയിട്ടുള്ള
6: ഒരു താരം ഉനൈ സിമോൺ. അപ്പൊ അദ്ദേഹമാണ് ഗോൾഡൻ ഗ്ലവ് സ്വന്തമാക്കിയത്. അപ്പൊ അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി പതുക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു.
5: ഈ തിങ്കളാഴ്ച ദിവസം ജൂലൈ 20-ാം തീയതി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ.
2: സാരല്ലേ അർജന്റീന, ഭാഗ്യമില്ല.

0: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026

0: സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ആരോഗ്യ മേഖലയിൽ

0: വൺ ഡിജിറ്റൽ പരിവർത്തനവുമായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ കുതിപ്പ്. ആരോഗ്യ മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സ്മാർട്ട് ഹെൽത്ത് സംവിധാനങ്ങളും ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ലബോറട്ടറി രോഗനിർണയ ജനിതക പരിശോധനകളിൽ വലിയ നവീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. 2026 സീസണിലെ ലണ്ടൻ ഡയമണ്ട് ലീഗിൽ പുരുഷന്മാരുടെ 400 മീറ്റർ ഹർഡിൽസിൽ ഖത്തറിന്റെ അബ്ദുൾ റഹ്മാൻ സാംബ 3rd സ്ഥാനത്തെത്തി. ലോകത്തെ ഏറ്റവും മികച്ച അത്ലറ്റുകളിൽ മാറ്റുരയ്ക്കുന്ന ഡയമണ്ട് ലീഗിൽ കടുത്ത മത്സരത്തെ അതിജീവിച്ചാണ് താരം ടോപ് 3യിലേക്ക് എത്തിയത്. ഉയർന്ന താപനില നിൽക്കുമ്പോഴും വിനോദത്തിനും നടത്തത്തിനും കായിക വിനോദങ്ങൾക്കും സുഖകരമായ അന്തരീക്ഷമൊരുക്കുന്ന ഖത്തറിലെ എയർ കണ്ടീഷൻ ചെയ്ത ഔട്ട്ഡോർ പാർക്കുകൾ വേനൽക്കാലത്ത് താമസക്കാരുടെയും സന്ദർശകരുടെയും പ്രിയപ്പെട്ട കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. സ്പെയിൻ തങ്ങളുടെ സുന്ദരമായ ശൈലി കൊണ്ട് ലോകം കീഴടക്കി. 2026 ലോകകപ്പിന്റെ വിധി എഴുതിയത് 106th മിനിറ്റിൽ ഫെറാൻ ടോറസ് സ്വന്തമാക്കിയ ഗോളാണ്. നിക്കോ വില്യംസ് നൽകിയ പാസാണ് ടോറസ് വലയിലെത്തിച്ചത്. സ്പെയിനിന്റെ 2nd ലോക കിരീട നേട്ടമാണിത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ താപനില 44°C.
1: Weather report powered by Qatar Meteorology. This is home delivery only on Radio Sunoh 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ് കത്തിന്റെ ഫ്യൂറി റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ അങ്ങനെ ഈ ഒരു ടൈമിൽ നിങ്ങളോടൊപ്പം ഹോം ഡെലിവറി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അഷ്ടമിയാണ് കൂടെ കൂടിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിക്ക് തുടങ്ങിയ മത്സരം അതിഗംഭീരമായി എല്ലാവരും കണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ലപോലെ ലേറ്റായി എല്ലാവരും എക്സ്ട്രാ ടൈമും അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷനും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ വെളുപ്പാങ്കാലത്ത് കിടന്ന് ഉറങ്ങാൻ നല്ല സമയം എടുത്തിട്ടുണ്ടാവും അല്ലേ? ഉറങ്ങിയോ ഇല്ലയോ എന്ന് തന്നെ അറിയത്തില്ല. ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് നല്ലൊരു കോഫിയൊക്കെ കുടിച്ച് കുറച്ചുനേരം കൂടി ഇരുന്നിട്ട് ചിലപ്പം നേരെ അങ്ങ് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും. എനിവേ, എൻ്റെ ശബ്ദവും ഒക്കെ തന്നെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഉറക്കം ഫീലും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ തൊണ്ടേ അടച്ചു ആകെ മൊത്തത്തിൽ കോമഡിയാണെന്നേ. എനിവേ, നമുക്ക് എന്തായാലും ഈ ഒരു ദിവസം തുടങ്ങുന്ന സമയത്ത്, ഹോം ഡെലിവറി തുടങ്ങുന്ന സമയത്ത് ഒരു ബിഗ് കൺഗ്രാജുലേഷൻസ് പറയേണ്ടത് സ്പെയിനോട് തന്നെയാണ്. സ്പെയിൻ ഡിസേർവ് ഇറ്റ്. വെൽ പ്ലെയ്ഡ്, അതിപൊളിയായിട്ട് ഒരു ബോള് പോലും കൊടുക്കാതെ അതിഗംഭീരമായിട്ടാണ് കളിച്ച് ജയിച്ചത്. എന്തായാലും ആ ഒരു സ്ട്രാറ്റജി അവരുടെ വർക്ക്ഔട്ടായി. ഇന്നലെ 2010 ശേഷം വീണ്ടും ദാ 2026 ആ ഒരു കിരീടം അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിഗംഭീരമായ ഒരു ടൂർണമെന്റിൽ ത്രൂ ഔട്ട് കളിച്ച ഒരു ടീമും കൂടിയാണ് സ്പെയിൻ. അതുകൊണ്ട് തന്നെ ദേ റിയലി ഡിഡ് എ വെരി വെരി ഗുഡ് ജോബ് ഇൻ ദിസ് ഹോൾ ടൂർണമെന്റ് എന്ന് തന്നെ പറയാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം അർജന്റീന ഫാൻസിന് സങ്കടമുണ്ടെങ്കിലും കൂടുതൽ സങ്കടപ്പെടേണ്ട. ഈ പറഞ്ഞ പോലെ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ ബോൾ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മാച്ചസിലൊക്കെ നന്നായി കളിച്ചു ഇവിടെ വരെ വന്നു. ആൻഡ് ബാക്കിയുള്ള ഫാൻസ് അവരോടും പറയാനുള്ളത് ഇതൊരു ഫുട്ബോളാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു സ്പോട്ടിലെടുക്കുക, ആ ഒരു സ്പോട്ടിനെ നിങ്ങൾ നന്നായിട്ട് സ്നേഹിക്കുക. വെറുതെ ആ ഒരു ഹെയ്റ്റും മൊത്തത്തിലുള്ളൊരു കളിയാക്കലുകളും അതിനോടൊപ്പം ഭയങ്കരമായിട്ടുള്ള അറ്റാക്കുകളും എല്ലാം തന്നെ ഒന്ന് നിർത്തിവെക്കുക. എന്നിട്ട് ഈ ഒരു ടോട്ടലായിട്ടുള്ള വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഈ ഒരു ടൂർണമെൻറ്റിനെ എല്ലാവരും ഒരുമിച്ച് സ്നേഹിക്കുക കേട്ടോ. ആൻഡ് ഓഫ് കോഴ്സ് സ്പെയിൻ ഫാൻസിൻ്റെ വക ഭയങ്കരമായിട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെ നടക്കുകയായിരിക്കും. പക്ഷെ അതിനിടയ്ക്ക് ഇടയിൽ ഇന്ന് രാവിലെ തന്നെ ധൃതി പിടിച്ച് ഇറങ്ങി പോകുന്ന ആൾക്കാരും ഉറക്കത്തിൻ്റെ ആ ഒരു പിച്ചിൽ ഇറങ്ങിപ്പോയവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? 10 മണി കഴിഞ്ഞു, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണോ ഓഫീസിൽ പോയത്? അതോ നേരെ തിരിച്ച് ഇന്ന് എല്ലാം രാവിലത്തെ ഫുൾ കാര്യങ്ങൾ സ്കിപ്പ് അടിച്ച പോലെ, ഉറക്കം വരെ സ്കിപ്പായ പോലെ ബ്രേക്ക്ഫാസ്റ്റും സ്കിപ്പായോ? എന്തെങ്കിലും മെസ്സേജ് അയക്കൂ കേട്ടോ 5000917-ലേക്ക്. ജെന്നു ഹായ്. ബാക്കിയുള്ളവർക്ക് ദാ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്നാണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? എന്തായാലും ഈ സമയത്ത് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എന്തായിരുന്നു? വേഗം മെസ്സേജ് അയച്ചേ. ബ്രെഡും മുട്ടയാണെന്നൊന്നും പറയരുത്, മെസ്സേജ് അയച്ചോളൂ 5000917-ലേക്ക്. നിങ്ങൾ ഇന്ന് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന്. ഞാന് കഴിക്കാൻ പാടില്ല, എന്നാലും ഇപ്പൊ വേറൊന്നും വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഒരു ബിസ്ക്കറ്റെങ്കിലും വാങ്ങിച്ച് കഴിച്ചാലോ എന്ന് ആലോചിക്കുക. വിശക്കുന്നു.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Hi, this is Arya.
0: You are listening to Radio Suno.
3: Radio Suno. Get to

0: ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇന്നത്തെ ദിവസം ആകെ മൊത്തത്തിൽ നമ്മുടെ ഉറക്കമൊക്കെ കളഞ്ഞതിന് ശേഷം നേരെ ഓഫീസിലേക്ക് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും കുറെ പേർക്ക്. അതുകൊണ്ട് തന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ അടിപൊളിയായിട്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി വേഗം ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കിയ ബ്രെഡ് ഓംലെറ്റിൻ്റെ ഫോട്ടോയും വെച്ചിട്ടാണ് എനിക്ക് അച്ചൂസിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. ചില സമയത്ത് ഇങ്ങനെയാണ്, നമുക്ക് ഒട്ടും ടൈമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ബ്രെഡും ഓംലെറ്റൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്പാവുക. അടുത്തത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ അയച്ചിട്ട് ഇന്നത്തേക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് മാത്രം, അത് കൊള്ളാം, അത് മാത്രം ആക്കരുത് കേട്ടോ. എന്തായാലും ചായ മേടിച്ചു, എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചൊന്ന് കഴിച്ചേക്കുന്നേ. അല്ലെങ്കിൽ ആകെ മൊത്തത്തിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെല്ലാതെ, രാവിലത്തെ എനർജി ചെല്ലാതെ, പിന്നെ തലകറക്കമാകും. ഇപ്പോഴത്തെ പുറത്തെ ചൂട് കാരണം തന്നെ പെട്ടെന്ന് എനർജി ലോ ആവും, അതുകൊണ്ട് പിന്നെ തലകറങ്ങലും പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളും ക്ഷീണവും ഒക്കെ വന്ന് ആകെ പ്രശ്നത്തിലേക്ക് പോകുന്നതിലും നല്ലതല്ലേ എന്തെങ്കിലും ഒന്ന് ലൈറ്റ് ആയിട്ട് കഴിക്കുന്നത്. പറ്റുന്ന പോലെ, അതിപ്പോൾ ഹെൽത്തി അൺഹെൽത്തി ഞാൻ ഒന്നും പറയുന്നില്ല. ചിലപ്പോൾ ബ്രെഡ് ആണെങ്കിലും ഒക്കെ തന്നെ ചിലപ്പോൾ അൺഹെൽത്തി ആയിരിക്കും, ബട്ട് സ്റ്റിൽ സംതിങ് യു മസ്റ്റ് ഈറ്റ് കേട്ടോ. ഈ ബ്രെഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഈ ബ്രെഡ് കഴിക്കുന്നത് സത്യത്തിൽ ഓക്കെ ആണോ, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് കഴിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമല്ല. ബിക്കോസ് നമ്മളുടെ കയ്യിൽ ബ്രെഡ് എങ്ങനെ കിട്ടുന്നോ നമ്മൾ അതിനെ എന്ത് രീതിയിലാക്കും. ഈ റമദാനൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്നാക്സ് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ബ്രെഡ് വെച്ചിട്ട് വരെ സെറ്റ് ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ ബ്രെഡിനെ കുറിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ പറയാനായിട്ടുണ്ട്. എൻ്റെ പൊന്ന് ഷേക്ക് ഇസ്മയിലേ, ഇതിനിടയിൽ വന്നിട്ട് അടിപൊളി പൊറോട്ട എൻ്റെ മുട്ടക്കറിയുന്നത് ഓഹ് പറയണ്ടായിരുന്നു. ഇങ്ങനത്തെ ഓരോ എന്താ പറയുക മെന്യു കൊണ്ട് ഇങ്ങോട്ട് വരരുത്. നല്ല ഫുഡ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ വയറ് നിറച്ച് കഴിച്ച ആൾക്കാരാണെങ്കിൽ മെസ്സേജ് അയക്കണ്ട, അതായിരിക്കും നല്ലത്. നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം.
1: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: ഹോം ഡെലിവറി

0: 91.7 FM.
1: Qatar's favorite radio station.
2: Water bill. Stay hydrated and stay tuned.
3: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: Brought to you by.
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
6: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
7: നമസ്കാരം, ഞാൻ ജാസ്തിക. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7.

0: home delivery.
1: വെൽക്കം ബാക്ക്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM ലക്ഷ്മിയാണ് കൂടെയുള്ളത്. നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ആൻഡ് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് ഉറക്കം കൂടി കുറവുള്ളൊരു ദിവസമാണ് മിക്ക ആൾക്കാർക്കും. അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഹാവ് യു എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഈ ഒരു സമയമില്ലാത്ത ടൈമിൽ, അതായത് രാവിലെ തന്നെ ഓഫീസിൽ പോകണം കുറേ പേർക്ക്, അതുകൊണ്ട് ഇറങ്ങി ഓടുന്നതിനിടയിൽ ചിലപ്പോൾ ബ്രെഡൊക്കെ എടുത്തിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ബ്രെഡ് വെച്ചിട്ടുള്ള ഓംലേറ്റും ബ്രെഡ് ടോസ്റ്റിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതിനിടയിൽ വീടെ മെസ്സേജാണ്. വി എന്ന് പറയുന്നത് വിഷ്ണുവാണോ? പേര് കാണുന്നില്ല, വീന്ന് മാത്രമേ കാണുന്നുള്ളൂ. ഇന്നലെ ദോശ സ്ട്രീറ്റിൽ കണ്ട പോലെ തോന്നിയില്ലോ? ആ കണ്ടു. ഇന്നലെ അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗുഡ് മോർണിംഗ് ഡിയർ അഷ്ടമി, ഹൗ ആർ യു? ഐ എം റിയലി റിയലി ഗുഡ്. കൺഗ്രാചുലേഷൻസ് ടു ടീം സ്പെയിൻ എന്ന് പറഞ്ഞ അല്ലമീൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഒപ്പം ചില്ലി ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടിപൊളി. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുക മോർണിംഗിൽ തന്നെ കേട്ടോ. അതിപ്പം എങ്ങനെയുള്ള ഫുഡാണെങ്കിലും ഓക്കെ, ബട്ട് സ്റ്റിൽ ഒരു ലോങ്ങർ റണ്ണിലേക്ക് വേണ്ടിയിട്ട് ബ്രെഡ് നല്ലതാണോ അല്ലയോ, ഇതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരുപാട് പേര് പല പല ഓപ്ഷൻസ് എടുക്കാറുണ്ട് ബ്രെഡിൽ തന്നെ. എന്തായാലും ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പേർട്ടിൽ നിന്ന് തന്നെ നമുക്കതൊന്ന് ചോദിച്ചറിയാം. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസർ അഹാന നാസർ. ഇപ്പം എല്ലാവരും കൂടുതലും ഹെൽത്തി വേർഷൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ഒക്കെ ആർക്കും സമയം കൂടിയില്ല. അപ്പോൾ ഒരു ക്വിക്ക് ബൈറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ചിലപ്പോൾ കയ്യിൽ ബ്രൗൺ ബ്രെഡോ അല്ലെങ്കിൽ ബ്രെഡിൽ തന്നെ എങ്ങനെ ഒരു ഹെൽത്തി ഓപ്ഷൻ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബ്രെഡാണ് ഒരു മേജർ സംഭവം എന്ന് പറയുന്നത്. അപ്പം ബ്രെഡ് എന്ന് പറയുന്ന ഒരു സംഭവം എന്തുമാത്രം പ്രശ്നക്കാരനാണ് എന്ന് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം.
2: ദ സേഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും 100% വീറ്റ് ഫ്ലോർ, അതായത് ഹോൾ വീറ്റ് ഫ്ലോർ കൊണ്ടുള്ള ബ്രെഡാണ് ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ. ബാക്കിയെല്ലാം ശരിക്കും പറഞ്ഞാൽ അത് ഒട്ടും സേഫ് അല്ല, നമ്മുടെ ഒരു ഹെൽത്തിന് ഒട്ടും നല്ലതല്ല. എപ്പോഴും എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും സംഭവം മേടിക്കുമ്പോൾ അതിന്റെ ലേബൽസ് നല്ല കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. പിന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബ്രെഡ് കഴിക്കുമ്പോൾ ആ ഒരു ബ്രൗൺ പാർട്ട് അത് നമ്മുടെ ഹെൽത്തിന് അത്രയും നല്ലതല്ല. അതിനെക്കുറിച്ച് കുറെ റിസർച്ച് ഇപ്പോഴും ഓൺ ഗോയിങ് ആണ്. അപ്പം മാക്സിമം ആ ഒരു ബ്രൗൺ സൈഡ് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ ഓക്കെ ഫൈൻ. അതായത് ഈ ഒരു ഹീൽ അല്ലെങ്കിൽ ക്രസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു പോർഷനെ കുറിച്ചിട്ടാണ് ഈ ബഹാന പറഞ്ഞത്. സോ ഷീസ് എ ഫുഡ് സേഫ്റ്റി ഓഫീസർ. അതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഫുഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അതൊക്കെയാണ് ആൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ആഴ്ചയിലും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് എന്തായാലും ബ്രെഡിനെ കുറിച്ച് അറിഞ്ഞല്ലോ അല്ലേ. അപ്പൊ ഇതൊന്ന് മനസ്സിൽ വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്ന അടുത്തൊരു പാട്ടിലേക്ക്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നല്ല ഹോൾ വീറ്റിന്റെ റസ്ക് ഇപ്പൊ കഴിച്ചായിരുന്നു കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഓടിപ്പോയി കഴിച്ചാണ്. ദാറ്റ് വാസ് റിയലി ഗുഡ്. പക്ഷേ നമുക്ക് സാധാരണ കിട്ടുന്നൊരു ടേസ്റ്റ് കിട്ടൂല. അപ്പോഴേ എനിക്ക് മനസ്സിലായത് ഈ ഹോൾ വീറ്റിന്റെ ഇതിനൊക്കെ ടേസ്റ്റ് കുറവാണെങ്കിലും ഗുണം കൂടുതലാണ്.

0: 7FM.
1: കേട്ടി കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Sunoo 91.7 FM.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ 6 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറി വിശേഷങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല നല്ല പാട്ടുകളും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്.

റബ്രാഖ സോങ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ എനിക്ക് അനീസിന്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. അഷ്ടമി, ഗുഡ് മോർണിംഗ്, സുഖമാണോ? ഓ, സുഖമായിട്ടിരിക്കുന്നു. സ്പെയിൻ ജയിച്ചത് കൊണ്ട് നല്ലൊരു പാട്ട് വെച്ച് തരുമോ? നല്ലൊരു ഫുട്ബോൾ പാട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അനീസിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി അടുത്ത രണ്ട് പാട്ടും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഒന്ന് ഈ ഹിന്ദി പാട്ട്, പിന്നൊന്ന് ഒരു തമിഴ് പാട്ട്.

അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, ഈ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഫുട്ബോൾ പാട്ടും കൂടി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ഫുട്ബോൾ പാട്ട്, അതായത് നമുക്ക് എപ്പോഴും ഏറ്റവും ഫേവറേറ്റ് സോങ്സ് ഫുട്ബോൾ സോങ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മകൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഇതാണ് ആദ്യം മൈൻഡിലേക്ക് എനിക്കിപ്പോൾ വരുന്നത്.

അപ്പൊ ഈ ഒരു പാട്ട് ഞാൻ എന്തായാലും ഇപ്പൊ പ്ലേ ചെയ്യുന്നതായിരിക്കും അനീസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം സ്പെയിൻ ജയിച്ചത് കൊണ്ട് മാത്രമല്ല ഈ ഒരു പാട്ട് ഞാൻ എല്ലാ ടീമിന് വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇത്തവണത്തെ ഫുട്ബോൾ അല്ലെങ്കിൽ ഇത്തവണത്തെ ഈ ഒരു ഫിഫ ഇതിലൂടെ തന്നെ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഗുഡ് ബൈ പറഞ്ഞ ലെജൻഡറി പ്ലെയേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മെസ്സി, നെയ്മർ ജൂനിയർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അല്ലേ ഇനിയും പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റുകളാണ്. അപ്പോൾ ഇവരെയൊക്കെ തന്നെ നമ്മൾ ഇനി ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ആൻഡ് ടു ഓൾ ദ ഫാൻസ്, ഞാൻ പറയുന്നില്ല അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ അങ്ങനെയുള്ള ഫാൻസ് അല്ല, ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആ ഒരു സ്പോർട്ടിനെ സ്പോർട്ടായിട്ട് എടുത്തുകൊണ്ട് സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ ഒരു വികാരം തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം സ്പെയിൻ കൺഗ്രാചുലേഷൻസ് ആൻഡ് ഓൾ അതർ ടീം പ്ലേഡ് റിയലി വെൽ ഇൻ ദിസ് ടൂർണമെൻ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമുക്കിപ്പോൾ നേരെ ആ ഒരു ഫുട്ബോൾ ഓർമ്മകളിലേക്ക്, നമുക്ക് ഇവിടെ കിട്ടിയ ഒരു ഓർമ്മകളിലേക്കും കൂടി ഒന്ന് ബാക്കോട്ട് പോകാം. ആൻഡ് അതുപോലെ ഒന്നും എവിടെ എത്തൂലെന്ന് 2026 അല്ലേ, അതത്രേ ഉള്ളൂ. ആ ഈ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ഒരു ഫീലാണ്. സോ ടു ഓൾ ദ ഫുട്ബോൾ ലവേഴ്സ്, ലെറ്റ്സ് ഗീവ് എ ഫുൾ സ്റ്റോപ്പ് ഫോർ ഓൾ ദ ഹേറ്റ് കമൻസ്, ലെറ്റ്സ് ഗീവ് എ ഫുൾ ഓഫ് ഹാർട്ട് ടു ഓൾ ദ മെമ്പർ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Gaana.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
1: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കേട്ട് കേട്ട്
1: ചെന്നൈ ബീറ്റ്സ്.
6: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
7: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: station. Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Water bill. Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ
6: ഹോം ഡെലിവറി.
7: ഹോം ഡെലിവറി കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോടൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത് കേട്ടോ. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ വീട്ടിലൊക്കെ, അതിപ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നമുക്ക് ബൂസ്റ്റിൻ്റെ എന്തെങ്കിലും, ഇപ്പോൾ ബൂസ്റ്റ് മേടിച്ചു അല്ലെങ്കിൽ ഹോർലിക്സ് മേടിച്ചു ഒക്കെ പോട്ടെ, പാൽപ്പൊടി മേടിച്ചു, ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ടിന്നൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. നമ്മുടെ അമ്മമാർക്കുള്ള ഒരു വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പോലും ആ ഒരു പ്രശ്നം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഈ പറഞ്ഞ ടിന്നും കാര്യങ്ങളൊക്കെ തന്നെ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക്കിൽ പഞ്ചസാര, ഉപ്പ്, അല്ലെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പുളി, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡബ്ബ, ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഡബ്ബകൾ എടുത്തിട്ടാണ് ഇങ്ങനത്തെ ഓരോ വീട്ടിലേക്കുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ഈ പ്ലാസ്റ്റിക് ഡബ്ബയിൽ സ്റ്റോർ ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാം. ബട്ട് സ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഏതാണ് ഈ പ്ലാസ്റ്റിക് ഡബ്ബയിൽ തീരെ സ്റ്റോർ ചെയ്യാൻ പാടില്ലാത്ത സാധനം, ഒന്നും നമുക്കറിയത്തില്ല അല്ലേ. ഞാനതൊക്കെ പറഞ്ഞു തരാം. പക്ഷേ അതിന് മുൻപ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതേപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഡബ്ബകളിൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് സ്റ്റോർ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്മുടെ ഇത് ഷുഗറ്, സോൾട്ട്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ പുളി, പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കും, ചിലപ്പോൾ കുരുമുളക് പൊടി അല്ലേ. ഇനി വേറെ എന്തെങ്കിലും അതുപോലെ സ്റ്റോർ ചെയ്യുന്ന ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അതേപോലെ പ്ലാസ്റ്റിക് ഡബ്ബയിൽ സ്റ്റോർ ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വേഗം ഒന്ന് മെസ്സേജ് അയക്കൂ 5000917-ലേക്ക്. പണ്ടത്തെ പാൽപ്പൊടിയും നമ്മൾ സ്റ്റോർ ചെയ്യും, ബട്ട് സ്റ്റിൽ പാൽപ്പൊടി ഡബ്ബയൊക്കെ കുറേ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ പാൽപ്പൊടി ഡബ്ബ, അല്ലെങ്കിൽ പാലിൻ്റെ ഡബ്ബ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്കിയുള്ള ഐറ്റംസിൻ്റെ, ഈ ബൂസ്റ്റിൻ്റെ, ഹോർലിക്സിൻ്റെ ഒക്കെ ഡബ്ബയിലാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമ്മൾ കാണുന്നത്. ഈ ഖത്തറിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ തൈര് മേടിക്കുമല്ലോ, തൈര് ഡബ്ബയിലായിരിക്കും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയൂ, അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് ഡബ്ബകളിലൊക്കെ നമ്മൾ സാധനങ്ങൾ വയ്ക്കുന്നത്, എന്തൊക്കെ ഐറ്റംസ് ആണ് അങ്ങനെ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാറുള്ളത്. മെസ്സേജ് അയക്കാം 5000917-ലേക്ക്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
1: Favorite radio station.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
1: You are listening to Radio Suno 91.7 FM.
0: Qatar's favorite radio station.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നല്ല പാട്ടൊക്കെ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഹോനാ കഹോ ഒക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈര് ഡബ്ബയും കാര്യങ്ങളൊക്കെ തന്നെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് സിറാജിൻ്റെ വലിയൊരു മെസ്സേജ് തന്നിട്ടുണ്ട്. തൈര് ഡബ്ബയിൽ പരിപ്പ്, പയർ, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ദോശമാവ്, അരിപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, ഡ്രൈ ഗ്രീൻ പീസ്, കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി, ഉണക്കമിളക്, അതായത് നമ്മുടെ വറ്റൽമിളക്. അപ്പോൾ ഇതൊക്കെയാണ് സിറാജിൻ്റെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചെറുപയർ, കടല, ഉഴുന്ന പരിപ്പ് എല്ലാം തന്നെ ആ സജീറിൻ്റെ മെസ്സേജ് ഉണ്ട്. ഓൾ കറി പൗഡേഴ്സ്, മുളക്, മല്ലി, മഞ്ഞൾ, എക്സെട്ര എക്സെട്ര എക്സെട്ര എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പ്ലാസ്റ്റിക്കിൽ ഇതൊക്കെ വെക്കുന്നതൊക്കെ ശരി, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് കെമിക്കൽ റിലീസ് ചെയ്യാനും അതുപോലെ തന്നെ പ്രത്യേകിച്ചും പുളി, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പുളി ചിലപ്പോൾ ഇതേപോലെ അടച്ച് ആ ടിന്നിലിട്ട് അങ്ങ് വയ്ക്കും, ഒരു പ്ലാസ്റ്റിക് ടിന്നിൽ. പക്ഷേ പുളി ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ വയ്ക്കാൻ പാടില്ല കേട്ടോ. ഞാൻ എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയാൻ കാരണം, കറക്റ്റ് ആയിട്ടുള്ള റീസൺ വൈ യു കാൺ കീപ് ഇറ്റ് ഇൻ പ്ലാസ്റ്റിക് കണ്ടെയ്നർ, അതൊക്കെ പറഞ്ഞുതരാം. സോ കീപ് ലിസണിങ്.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ് കത്തൻ്റെ ഫീവറി ഷേരിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അശ്വമിയാണ് കൂടിയുള്ളത്. എന്തായാലും നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആൻഡ് ജാർ, ഈ ഒരു എന്താ പറയുക, ഗ്ലാസിൻ്റെ ജാർ കണ്ടെയ്നേഴ്സ് കേട്ടോ, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ഡിബേറ്റിലായിരുന്നു. സോ ബേസിക്കലി ഈ പറഞ്ഞ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. കാരണം അത് കുറേ കൂടി കൺവീനിയൻ്റ് ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് നമ്മുടെ വീട്ടിൽ അധികം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആക്സസിബിൾ ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ഗുഡ് ക്വാളിറ്റി ഫുഡൊക്കെ തന്നെ അതിൽ സെറ്റ് ചെയ്ത് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പം ഫോർ എക്സാമ്പിൾ പഞ്ചസാരയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതൊരു ഡ്രൈ ഫുഡാണ്, അത് നമ്മൾ നല്ല കണ്ടീഷനിൽ ഇരിക്കുമ്പം അതിൽ വെക്കാറുണ്ട്. പക്ഷേ ഈ പ്ലാസ്റ്റിക് ഏതെങ്കിലും രീതിയിൽ ചൂടടിച്ചോ എങ്ങനെയെങ്കിലും ഒന്ന് ചെറുതായിട്ടെങ്കിലും ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയിൽ പ്രശ്നം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മാറ്റുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാക്കോ എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിൽ എമൗണ്ട് ഓഫ് കെമിക്കൽസ് ആ ഒരു ഫുഡിലേക്ക് പോകുന്നത് അതിൻ്റെ എമൗണ്ട് കൂടും. അതുപോലെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് പുളി, അതായത് ടാമറിൻഡ്. ഈ പറഞ്ഞ പുളി എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ വെക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പുളി എന്ന് പറയുന്നത് ഒരു നാച്ചുറലി ഹൈ ഇൻ ആസിഡിറ്റി ആണ്. അത് നല്ല രീതിയിൽ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് സമയമാണ് ഇപ്പോൾ ഇവിടെ. ആ ഒരു ചൂട് സമയത്തൊക്കെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ഭയങ്കരമായിട്ട് ഈ ഒരു മിക്സ് ഇതിൻ്റെ കെമിക്കൽസ് ഈ ഫുഡിലേക്ക് മിക്സ് ആകും. അതുകൊണ്ട് ഇറ്റ് ഓഫൻസ് ഹാപ്പൻ ലൈക്ക് റിയലി, അതിന് ചാൻസസ് കൂടുതലാണ്. സോ ഓൾവേസ് റിസ്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നല്ലപോലെ ഗ്ലാസിൻ്റെ ജാർ കണ്ടെയ്നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ പറഞ്ഞ പുളിയാണെങ്കിലും മറ്റ് സാധനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ മാറ്റുന്നതായിരിക്കും ബെറ്റർ. പുളി മാത്രമല്ല, ഈവൻ പിക്കിൾ, നമ്മൾ പിക്കിളാണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഡബയിലിട്ട് വെക്കൽ ഒരു ഒരു പൊതുവെയുള്ളൊരു സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിക്കിൾ, വിനിഗർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അതിലേക്ക് മാറ്റി വെക്കാനായിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ ഇറ മൂവിയിൽ നിന്നുള്ള വിജയ് യേശുദാസും മൃദുലയും പാടിയൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 Million Real ഡ്രീം.
2: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: റേഡിയോ 91.7 കേട്ട് കൂട്ടുകൂടാ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast. Joy Alukas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigittu 5 mani mudal.
5: 917 evenings. Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
6: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
1: Home delivery.
9: നമ്മൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുമായിരുന്നു, പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറയുമായിരുന്നു, ജാർ കണ്ടെയ്നേഴ്സിനെ കുറിച്ച് പറയുമായിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വീട്ടിലേക്ക് നാട്ടിലേക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ മാക്സിമം തീർത്തിട്ട് പോകാൻ നോക്കും. അതാകുമ്പം തിരിച്ച് വരുമ്പോഴേക്കും കേടാകാതെ ഇരിക്കുമല്ലോ. അതല്ല ഇനിയിപ്പം തിരിച്ച് വരുന്ന സമയം കൊണ്ട് ഒരുപാടുണ്ട്, അത് തീർക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഓണിയൻ അല്ലെങ്കിൽ പൊട്ടറ്റോ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളില്ലേ, ചിലപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് നമ്മൾ മൈൻഡിൽ ഉണ്ടാവില്ല. അത് കുറേ വാങ്ങിച്ചത് കൊണ്ട് തന്നെ ചിലപ്പോൾ 3-4 മാസത്തേക്ക് കുറേ മുമ്പ് വാങ്ങിച്ചതായിരിക്കും. ഇനി അതൊക്കെ കുറേ ഉണ്ടല്ലോ, ഇതൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഇഞ്ചി ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇഞ്ചി എന്ന് പറയുന്നത് ഭയങ്കര ബെനിഫിഷ്യലാണ് ഹെൽത്തിന് വേണ്ടിയിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാത്തിലും നമ്മൾ ഇടാറുള്ള സാധനം കൂടിയാണ് ഇഞ്ചി. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വാങ്ങാറുണ്ട് ഇഞ്ചി. എപ്പോഴും വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് നാളത്തേക്കായിരിക്കും വാങ്ങുന്നത്. പക്ഷെ എന്നാൽ പോലും എത്രയൊക്കെ കൊണ്ടവിടെ വെച്ചാലും ഈ നമ്മുടെ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ സവാളയോ ഇരിക്കുന്ന പോലെ ഇരിക്കൂല. ഇത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു ഇതിൽ ചെറിയ ചെറിയ ഇത് കേട് വരുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നുള്ളത് ഇപ്പോഴും ഭയങ്കര വലിയ ഡിസ്കഷൻസ് ആണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് മിനസോട്ട അവിടുത്തെ എക്സ്പേർട്ടുകൾ പറയുന്നത്. അതായത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതിലൂടെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച വരെയൊക്കെ നല്ല രീതിയിൽ ഇഞ്ചി വാങ്ങിച്ചതിന് ശേഷം നിലനിൽക്കും. നമുക്ക് എപ്പോഴും അവിടെ നിന്നും ഹൈപ്പർ മാർക്കറ്റ്സിൽ നിന്നും സൂപ്പർ മാർക്കറ്റ്സിൽ നിന്നൊക്കെ തന്നെ വാങ്ങുന്ന സമയത്ത് അടിപൊളിയായിരിക്കും, ഫ്രഷ് ആയിരിക്കും. പക്ഷെ പെട്ടെന്ന് കേടുവരാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കാര്യമാണല്ലോ. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പേപ്പർ ടവൽ, പ്ലാസ്റ്റിക് റാപ്പറിൽ, പ്ലാസ്റ്റിക് ബാഗിൽ തന്നെ, പക്ഷെ എന്താ അതിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് വീണ്ടും കൊണ്ടുവയ്ക്കുന്നത്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പീൽ ചെയ്തിട്ട് വയ്ക്കാൻ നോക്കാറുണ്ട്, പീൽ ചെയ്യാതെ വയ്ക്കാൻ നോക്കാറുണ്ട്, ചോപ്പ് ചെയ്ത് വയ്ക്കാൻ നോക്കാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഉണ്ടല്ലോ ബെസ്റ്റ് വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഇഞ്ചി ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് തന്നെ നല്ലതാണ്, ബട്ട് കുറച്ചും കൂടി നല്ലത് ഫ്രീസറിൽ വെക്കുന്നതാണ്. അപ്പോൾ എന്ത് പറ്റും, ഇത് സ്പോയിലാവാതിരിക്കും. ഏകദേശം നമുക്ക് മാസങ്ങളോളം ഇത് വെക്കാൻ പറ്റും. ഒരു 3 മാസം വരെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അൺപീൽഡ് ആയിട്ട് നമുക്ക് ഇഞ്ചി അങ്ങനെ തന്നെ എടുത്തിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ഒക്കെ തന്നെ വെച്ചിട്ട് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴാണോ വേണ്ടത് അതിനെടുത്ത് താഴത്തെ ഇതിലേക്ക് വെച്ചിട്ട് ഫ്രീസിംഗ് ഒന്ന് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ പുറത്തേക്ക് എടുത്ത് വെച്ച് അന്ന് ഡീഫ്രോസ്റ്റ് ആവാൻ വെയിറ്റ് ചെയ്ത് എന്നിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഐസ് ചെയ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രീസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ കുറേ നാൾ നിൽക്കുന്നതായിരിക്കും. ബട്ട് ഓൾവേസ് മേക്ക് ഷുവർ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലായിരിക്കണം വയ്ക്കേണ്ടത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നീ അടുത്ത പാട്ടിലേക്ക് പോകുന്നു.

0: 91.7 FM.
1: Qatar's favorite radio station.
0: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവേണ്ടേ?
2: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
3: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: Brought to you by
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
6: ആക്ഷൻ
7: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
8: ഹൊറർ,
9: തനിക്ക് പോകാൻ അനുവാദമില്ല.
3: ഓ ഡ്രാമ,
10: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
3: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: ബ്രോട്ട് യു ബൈ
11: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
12: ആൻഡ്
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

ഇതുവരെയും വിശേഷങ്ങളുമായി അഷ്ടമിയായിരുന്നു ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മള് ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞു, ഇന്നലത്തെ സന്തോഷങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിനിടയിലുള്ള ആൾക്കാരുടെ ദേഷ്യത്തെ കുറിച്ച് പറഞ്ഞു. എന്തായാലും അതൊക്കെ മാറ്റി വെക്കേണ്ട സമയമാണ്. അതിന്റെ കൂട്ടത്തിൽ എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ? ഓക്കെ, നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഫാൻ പേജുകളിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ട്രോളുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്, ഈവൻ അടുത്തുള്ള ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ചിലപ്പം കളിയാക്കുന്നുണ്ടാവും. എന്തൊക്കെ ആയിക്കോട്ടെ, അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ആപ്ലിക്കേഷൻ വരെ ഒരു വല്ലാത്ത രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ മാച്ചിനല്ല, അതിന് മുമ്പത്തെ മാച്ചിന്. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമുക്ക് ആ മാച്ച് നടന്ന സമയത്ത് ഇവിടെ ഓണയർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ വിട്ടുപോയതാണ്. ആരൊക്കെ ഇതിനെക്കുറിച്ച് കേട്ടോന്ന് എനിക്കറിയില്ല. ഈ നമുക്ക് നാട്ടിലൊക്കെ ഉള്ള പോലെ, അതായത് ഇപ്പം ഇവിടെ ഇപ്പം സ്നൂനു തലാബാത്തെല്ലാം ഉണ്ടല്ലോ, നാട്ടിലാണെങ്കിൽ എന്താ സ്വിഗ്ഗി, സൊമാറ്റോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതേപോലെ യു കെയിലൊക്കെ ആണെങ്കിൽ ഊബർ ഈറ്റ്സ് എന്ന് പറയുന്ന ആപ്പുണ്ട്. അപ്പോൾ അതിലൂടെയാണ് അവർ ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് ഓർഡർ ചെയ്യാൻ പറ്റുക പല റെസ്റ്റോറൻസിൽ നിന്നൊക്കെ തന്നെ. സോ അവരുടെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിലുള്ള മാച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫിക്സറും കാര്യങ്ങളും, അതായത് നാളത്തെ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ എടുക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. അതായത് ടെമ്പററി അവർ സസ്പെൻഡ് ചെയ്തു കുറേ അർജൻറ്റീന സ്റ്റീക്ക്, ചിമിചുരി ആൻഡ് എംപനഡാസ്, ഇങ്ങനത്തെ ഒക്കെ കുറേ വിഭവങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നേഷൻ വൈഡ് ആ ആപ്ലിക്കേഷനിൽ നിന്നും അത് കളഞ്ഞു. അതുപോലെ എന്തായിരുന്നു ഡുൽസേ ദി ലച്ചേ, ഓക്കെ, ഇതൊക്കെ ബേസിക്കലി കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഇതൊക്കെ ഉണ്ടാവുന്നതായിരിക്കില്ല, അവൈലബിലിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ബട്ട് ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ഫുഡിൻ്റെ കാര്യത്തിൽ പോലും ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ പോലും അവിടെ ഫുട്ബോളിൻ്റെ പേരും പറഞ്ഞ് അടി ഉണ്ടാക്കുക, എന്തൊരു കഷ്ടമല്ലേ. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങളാണെങ്കിൽ പോലും, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും ഒരു അർജൻറ്റീന ഫാൻ ഉണ്ട് അല്ലെങ്കിൽ ബ്രസീൽ ഫാൻ ഉണ്ടെന്ന് വെച്ചിട്ട് നീ ഇന്ന് പട്ടിണി കിടക്കുക, ഞാൻ ഇന്ന് ഫുഡ് കഴിക്കട്ടെ എന്ന് പറയുമോ? ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് നമുക്ക് ഈ ഹേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ മാറ്റി വയ്ക്കാം. ലെറ്റ്സ് ബി ലൈക്ക് യുനോ മലയാളീസ് എന്ന് പറയുന്നത് എപ്പോഴും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ക്രേസി ആയിട്ടുള്ള ഫാൻസ് എന്നറിയപ്പെടുന്ന നേഷൻ വൈൽഡ് എന്നല്ല, ലോകം ഉൾപ്പെടെ ഒരുമിച്ച് പറഞ്ഞൊരു കാര്യമാണ് ദേ ആർ ക്രേസി അബൌട്ട് ഫുട്ബോൾ എന്ന്. സോ ലെറ്റ്സ് ഓൾവേസ് ബി വിത്ത് ഫുട്ബോൾ, നോട്ട് വിത്ത് എനി ടീം, സ്പെസിഫിക്കലി ഹേറ്റ് ടുവേർഡ്സ് എനി ടീം. അപ്പോൾ അതും കൂടി പറഞ്ഞുകൊണ്ട് രാപ്പകലിൽ നിന്നൊരു പാട്ടും കൂടി വെച്ച് എനിക്ക് പോകാൻ സമയമായിരിക്കുകയാണ്. ഇനി നല്ല നല്ല പാട്ടുകളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് കേട്ടോടെ ഇരിക്കുക. അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
2: Let's play football.
3: Football Mania.
4: ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ 120 മിനിറ്റും സ്പെയിൻ നിറഞ്ഞു കളിച്ചു. എതിരാളികൾക്ക് ഒന്ന് പൊരുതാൻ പോലും ഇടം കൊടുക്കാതെ വരിഞ്ഞു മുറുക്കി ആ വിജയം ഉറപ്പിച്ചു. അവസാനം 106th മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ഗോളാണ് കലാശപ്പോരിന്റെ വിധി എഴുതിയത്. നിക്കോ വില്യംസ് നൽകിയ പാസാണ് ടോറസ് വലയിലെത്തിച്ചത്. സ്പെയിന്റെ 2nd കിരീടനേട്ടം. സ്പെയിൻ ലോക ജേതാക്കൾ. ഗോൾഡൻ ബൂട്ട് സൂപ്പർ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ സ്വന്തമാക്കി. ഗോൾഡൻ ബോൾ റോഡ്രിയും ഗോൾഡൻ ഗ്ലൗ ഉണൈ സിമോനും യങ് പ്ലെയർ അവാർഡ് പാവു കുബാർസിയും സ്വന്തമാക്കി. സ്പാനിഷ് വസന്തം പെയ്തിറങ്ങിയതോടെ 2026 ലോകകപ്പിന് സമാപനം. ചരിത്രത്താളുകളിൽ റൊണാൾഡോ, മെസ്സി, നെയ്മർ, ലൂക്ക മോഡ്രിച്ച് തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ പേരിൽ കൂടിയാകും ഈ ലോകകപ്പ് ഇനി അറിയപ്പെടുക.
2: Let's play football.
3: Football Mania.
4: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഹോം ഡെലിവറി

0: ഹായ് നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ.
1: ദിഗംബരൻ
2: തിരനുറയും ചുരുൾ മുടി.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM.
3: കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ
4: ഇത്? എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
6: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
7: Matinee Classics.

0: Radio Suno 91.7 FM, Qatar's favorite radio station. Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ്, അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. ഇനി നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Water bill. Stay hydrated and stay tuned.
3: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
0: Brought to you by
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
6: You are listening to Radio Suno 91.7 FM. 91.7 FM.
0: Qatar's favorite radio station.
7: Matinee Classics.
8: Matinee Classics.

0: എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രിയ മണിയാണ്.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: കേറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: Matinee Classics.

0: 91.7 FM.
1: Kathos Happiness Frequency.
0: Radio Sunum. അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
4: Let's play football.
1: Football mania.
0: ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ 120 മിനിറ്റും സ്പെയിൻ നിറഞ്ഞു കളിച്ചു. എതിരാളികൾക്ക് ഒന്ന് പൊരുതാൻ പോലും ഇടം കൊടുക്കാതെ വരിഞ്ഞു മുറുക്കി ആ വിജയം ഉറപ്പിച്ചു. അവസാനം 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ഗോളാണ് കലാശപ്പോരിന്റെ വിധിയെഴുതിയത്. നിക്കോ വില്യംസ് നൽകിയ പാസാണ് ടോറസ് വലയിലെത്തിച്ചത്. സ്പെയിന്റെ 2nd കിരീട നേട്ടം. സ്പെയിൻ ലോക ജേതാക്കൾ. ഗോൾഡൻ ബൂട്ട് സൂപ്പർ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ സ്വന്തമാക്കി. ഗോൾഡൻ ബോൾ റോഡ്രിയും ഗോൾഡൻ ഗ്ലൗ ഉനൈ സിമോനും യങ് പ്ലെയർ അവാർഡ് പാവു കുബാഴ്സിയും സ്വന്തമാക്കി. സ്പാനിഷ് വസന്തം പെയ്തിറങ്ങിയതോടെ 2026 ലോകകപ്പിന് സമാപനം. ചരിത്രത്താളുകളിൽ റൊണാൾഡോ, മെസ്സി, നെയ്മർ, ലൂക്ക മോഡ്രിച്ച് തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ പേരിൽ കൂടിയാകും ഈ ലോകകപ്പ് ഇനി അറിയപ്പെടുക.
4: Let's play football.
1: Football Mania.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: 1990 പുറത്തിറങ്ങിയ ഒരു ചിത്രം, ആ സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിസ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോ സിനിമാ ലോകത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ചില അറിയാ കഥകളും അങ്ങനെയുള്ള ചില സ്റ്റോറീസിലേക്കൊക്കെ നമ്മൾ എത്താൻ പോകുന്ന ഒരു സമയമാണ് കേട്ടോ. ഇന്ന് നമ്മൾക്ക് ഇവിടെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു സിനിമയെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഒരു മമ്മൂക്ക സിനിമയെ കുറിച്ചായിരുന്നു ആ ഒരു മെസ്സേജ്. സിനിമയുടെ പേര് കളിക്കളം. എസ് എൻ സ്വാമി അദ്ദേഹം കഥ തിരക്കഥ സംഭാഷണമൊക്കെ നിർവഹിച്ച് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കളിക്കളം. ഈ സിനിമയില് മമ്മൂക്കയെ കാണിക്കുന്ന അല്ലെങ്കിൽ മമ്മൂക്കയുടെ ആ ഒരു ഇൻട്രോ സീൻ ദാ ഇങ്ങനെയാണ്.
4: സാറിന് ഓഫീസിൽ പോയില്ലേ?
5: പോയി, പക്ഷെ ജോലി പെട്ടെന്ന് തീർന്നുകൊണ്ട് വേഗം പോകുന്നു.
4: സാറ് ശരിക്കും പറഞ്ഞ ഭാഗ്യവാൻ തന്നെ.
5: അത് സത്യം.
4: ഓരോരുത്തർ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ആഫീസിൽ കുത്തി പിടിച്ചിരുന്ന് ജോലി ചെയ്യുക. സാറ് വരുന്നതും പോകുന്നതും ആരും അറിയുന്നില്ല. പഠിപ്പിന്റെ ഒരു ഗുണം തന്നെയല്ലേ?
5: എന്റെ ജോലിക്ക് പഠിപ്പ് മാത്രം പോരാ ജാനകമ്മേ, ലേശം സാമർത്ഥ്യം വേണം, പിന്നെ നല്ല ധൈര്യം.
4: സാറിന്റെ

0: അതാണ് ബുദ്ധിമുട്ട്. എന്റെ കമ്പനി പുറത്തുനിന്ന് ആളെടുക്കൂല.
1: ഇങ്ങനെയാണ് ഈ ഒരു കഥാപാത്രത്തെ നമ്മൾ ആ സിനിമയിൽ അറിഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. പക്ഷെ കുറച്ചുകൂടെ കഴിയുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുക ഈ ഒരു കഥാപാത്രത്തിന്റെ ഒരു ഉദ്ദേശം എന്താണ്, എങ്ങനെയാണ് ഈ ക്യാരക്ടർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ. കളിക്കളം എന്ന സിനിമയില് മമ്മൂക്കയുടെ കഥാപാത്രത്തിന് എത്ര പേരുകളുണ്ടെന്ന് അറിയാമോ? പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പേരുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ പറയണേ. 5000 009 17 എന്ന നമ്പറിലേക്ക്.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. ഡോക്ടർ ഓണേ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: This is Matine Masha. Only on
1: Radio Suno 91.7 FM.
3: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: മമ്മൂക്കയുടെ കളിക്കളം എന്ന സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു വരികയാണ്. ആ സിനിമയിലെ മമ്മൂക്കയുടെ കഥാപാത്രത്തിന് എത്രമാത്രം പേരുകൾ വരുന്നുണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ആ പേരുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. അതിനെക്കുറിച്ച് എസ് എൻ സ്വാമി, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ഈ സിനിമയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ.
1: അതിനകത്ത് മമ്മൂട്ടിക്ക് പേരില്ല, മമ്മൂട്ടിക്ക് പേരേ ഇല്ല പടത്തിൽ, ക്യാരക്ടറിന് പേരില്ല. ശ്രീനിവാസൻ പറഞ്ഞു പേര് എന്താണ്, ഞാൻ ഇതുവരെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല, എന്താണോ പേര്. സത്യസാറിന് നിർബന്ധം വേണം അങ്ങനെ കഥ വേണം. പുള്ളി പറഞ്ഞു എനിക്ക് വളരെ ഡിഫറെന്റ് ആയ ഒരു കഥ മമ്മൂട്ടി വെച്ച് വേണം.
0: അങ്ങനെ സത്യനന്ദിക്കാടാണ് എസ് എൻ സ്വാമി അദ്ദേഹത്തിനോട് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെയുള്ളൊരു സ്റ്റോറി ചെയ്താലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വ്യക്തിയുടെ കഥ ചെയ്താലോ എന്ന് സജസ്റ്റ് ചെയ്യുന്നത് സത്യനന്ദിക്കാടായിരുന്നു. അങ്ങനെയാണ് കളിക്കളം എന്ന സിനിമയ്ക്ക് തുടക്കമിടുന്നത്. ഞാനിങ്ങനെ കളിക്കളം സിനിമയിലെ മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ പേരുകൾ എത്രമാത്രം ഉണ്ടായിരുന്നു, ഏതൊക്കെ പേരുകൾ മനസ്സിലേക്ക് എത്തുന്നുണ്ട് എന്ന് കൂടി ചോദിച്ചു വരുന്ന സമയമാണ്. നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ, 5000917 എന്ന നമ്പറിലേക്ക്. ഇത് മാറ്റിനി മാഷപ്പാണ്, ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM,
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: Let's play football.
6: Football Mania.
7: ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ 120 മിനിറ്റും സ്പെയിൻ നിറഞ്ഞു കളിച്ചു. എതിരാളികൾക്ക് ഒന്ന് പൊരുതാൻ പോലും ഇടം കൊടുക്കാതെ വരിഞ്ഞു മുറുക്കി ആ വിജയം ഉറപ്പിച്ചു. അവസാനം 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ഗോളാണ് കലാശപ്പോരിന്റെ വിധി എഴുതിയത്. നിക്കോ വില്യംസ് നൽകിയ പാസാണ് ടോറസ് വലയിലെത്തിച്ചത്. സ്പെയിന്റെ 2nd കിരീട നേട്ടം. സ്പെയിൻ ലോക ജേതാക്കൾ. ഗോൾഡൻ ബൂട്ട് സൂപ്പർ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ സ്വന്തമാക്കി. ഗോൾഡൻ ബോൾ റോഡ്രിയും ഗോൾഡൻ ഗ്ലൗ ഉണൈ സിമോണും യങ് പ്ലെയർ അവാർഡ് പാവു കുബാഴ്സയും സ്വന്തമാക്കി. സ്പാനിഷ് വസന്തം പെയ്തിറങ്ങിയതോടെ 2026 ലോകകപ്പിന് സമാപനം. ചരിത്രത്താളുകളിൽ റൊണാൾഡോ, മെസ്സി, നെയ്മർ, ലൂക്ക മോഡ്രിച്ച് തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ പേരിൽ കൂടിയാകും ഈ ലോകകപ്പ് ഇനി അറിയപ്പെടുക.
5: Let's play football.
6: Football Mania.
1: Radio Suno 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: കളിക്കളം എന്ന സിനിമയുടെ ചില കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്ന സമയമാണ് മാറ്റിനി മാഷപ്പിൽ. ഞെന്നിസ നിങ്ങളുടെ കൂടെയുണ്ട്. ആ സിനിമയിൽ മമ്മൂക്കയുടെ കഥാപാത്രത്തിന് എത്രമാത്രം പേരുകൾ വന്നു പോകുന്നുണ്ട്, ഏതൊക്കെ പേരുകൾ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്ന് കൂടി ചോദിച്ചു വരുന്ന സമയമാണ് കേട്ടോ. ആ സിനിമയിൽ തന്നെ പലതവണ പല പല പേരുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഒരു സീൻ ദാ ഇങ്ങനെയാണ് കേട്ടോ.
4: ഞാനിവിടെ അടുത്ത്
5: തന്നെയാണ്
4: ഉമ്മ.
5: എന്താ പണി?
6: ഉമ്മ കഞ്ഞി ഉണ്ടാക്ക വേഗം.
5: കൂട്ടുകാരന്റെ പേരെന്താ?
4: പേര് പപ്പൻ.
6: ഇപ്പോഴെങ്കിലും പേരറിഞ്ഞല്ല.
3: ഈ പപ്പൻ എന്നുള്ള പേര് മാത്രമല്ല, ശോഭന അവതരിപ്പിച്ച ആനി എന്ന ക്യാരക്ടറിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് പേര് വീണ്ടും മാറുന്നുണ്ട് അല്ലേ. അതിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. ഈ സിനിമയെക്കുറിച്ച്, കളിക്കളം എന്ന സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് സത്യനന്ദക്കാട് സാറിന്റെ ആ ഒരു സ്ഥിരം ശൈലിയിൽ നിന്ന് മാറിയുള്ള ഒരു സിനിമയായിരുന്നു കളിക്കളം. ആ സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ചിട്ടൊക്കെയുള്ള ആലോചനകളൊക്കെ ഒരു സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചു നാളുകൾക്ക് മുൻപുള്ള ഒരു ഇന്റർവ്യൂവില് സത്യനന്ദക്കാട് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. സരസമായ ഒരു ആലോചനയാണ് ഈ സെക്കൻഡ് പാർട്ട്, കളിക്കളത്തിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് സിനിമയായേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നാളുകൾക്ക് മുമ്പാണെന്ന് പറഞ്ഞത് കേട്ടോ. കളിക്കളത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മൾ ഓൾറെഡി ഇഷ്ടപ്പെട്ട ഒരു ഫസ്റ്റ് പാർട്ടാണ് ആ സിനിമയുടേത്. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? എന്തായാലും നമ്മൾ ഇപ്പൊ കേൾക്കാൻ പോകുന്നത് കളിക്കളം സിനിമയിലെ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. പാട്ടിന്റെ വിശേഷങ്ങൾ കൂടി എനിക്ക് പറയാനായിട്ടുണ്ട്, അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
3: വിവരങ്ങൾക്കായി visit cbq.qa.

0: ബാലൻ സിനിമയിലെ പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് വരുന്ന വഴിയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ, വെള്ളം കുടിക്കുന്ന കാര്യം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചൂടിന്റെ സമയത്ത് പ്രത്യേകം ഒന്ന് ഓർമ്മപ്പെടുത്തി പോകുന്ന സമയമാണിത് കേട്ടോ.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
2: This is only on
4: Radio Suno 91.7 FM.
2: Brought to you by
5: Safari, world-class shopping experience, Doha, Qatar.
6: And
7: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
8: Chennai beats.
9: Tamil head of the hour.
10: In the art of podumakkolanda

0: കളിക്കളം സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് ആ സിനിമയിലെ പാട്ടുകൾ, എല്ലാ പാട്ടുകളും നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല പാട്ടുകളാണ്. കാരണം ജോൺസൺ മാഷാണ് ആ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ജോൺസൺ മാഷുമായിട്ടുള്ള ആ ഒരു അടുപ്പത്തെ കുറിച്ച് സത്യനന്ദി കട്സർ പറയുന്നത് ഇതാ ഇങ്ങനെയാണ്.
1: ഞാൻ ഒരു സിനിമയിൽ ഏത് തരത്തിലുള്ള സംഗീതമാണ് വേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അത് പ്രാവർത്തികമായിട്ട് കേൾപ്പിച്ച് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു മ്യൂസിക്കർ. എൻ്റെ സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് അന്നത്തെ നാട്ടിൻപുറത്തിൻ്റെ കഥകളെടുക്കുമ്പോൾ, എൻ്റെ സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ യോജിച്ച മ്യൂസിക്, ആ മ്യൂസിക് കൊണ്ട് ആ സിനിമേനെ എലിവേറ്റ് ചെയ്യുന്ന ഒരു അത്. പക്ഷേ ജോൺസൺ ഇല്ലാതായതിന് ശേഷമാണ് ജോൺസന്റെ പ്രസക്തി കൂടുതൽ മലയാളികൾ തിരിച്ചറിയുന്നത്.
0: അദ്ദേഹത്തിന്റെ പാട്ടുകളോടുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത് നമുക്ക് അത്രമാത്രം വലുതാണല്ലേ. ഈ കളിക്കളം സിനിമയിലും വളരെ വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് ജോൺസൺ മാഷ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വേണ്ടി തിരിച്ചു വരാനായിട്ടുണ്ട്. ഈ സിനിമയിലെ കളിക്കളം എന്ന് പറയുന്ന സിനിമയിലെ മമ്മൂക്കയ്ക്ക് ആ ഒരു കഥാപാത്രത്തിന് ഒരു പേരില്ല, പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതിലെ നായികയായിട്ടുള്ള ആനിയെ കാണുന്ന സമയത്ത് പേര് നേരത്തെ പറഞ്ഞ പപ്പൻ എന്നുള്ള പേരല്ല, വേറൊരു പേരാണ്.
2: എന്റെ പേര്
3: ആനി.
2: ടോണിക്ക് എവിടെ ജോലി?
3: ടോണി? അതെ ടോണി, ലൂയിസ് എന്നുള്ള എന്റെ സെക്കൻഡ് നെയിം ആണല്ലോ.
4: ലൂയിസ്?
3: എന്റെ മുഴുവൻ പേര് ടോണി ലൂയിസ് ആണെന്ന് വെച്ചാൽ അറിയില്ലല്ലേ.
0: ഇങ്ങനെ പേരില്ലാതെ പല പേരുകളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു കഥാപാത്രം, കളിക്കളം എന്ന സിനിമയിലെ ആ ഒരു കഥാപാത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു സിനിമയെക്കുറിച്ചും ആ സിനിമയ്ക്ക് പിന്നിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്ന് സംസാരിച്ചു വന്നത്. അങ്ങനെ മാറ്റ്നി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടം.
3: Good afternoon, everybody. Matini Mashup in the time. Sandeep Anak Kode join Jeevanada on Qatar's Happiness Frequency Radio Sunna 91.7 FM. യെസ്, അങ്ങനെ സിനിമാ ലോകത്തെ ലേറ്റസ്റ്റ് വിശേഷങ്ങളും ഒരു ഒ ടി ടി റിലീസിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. കൂടുതൽ സിനിമാ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ബട്ട് ദെൻ ബിഫോർ ദാറ്റ്, പതിവായിട്ട് പറയുന്നത് പോലെ വെള്ളം കുടിക്കാനായിട്ട് മറന്നുപോകരുത്. ഈ ഒരു ഓർമ്മപ്പെടുത്തൽ വരുമ്പോൾ ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ ആൻഡ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി തന്നെ എല്ലാവരും ഉഷാറായിട്ട് ആ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് മറക്കണ്ട. സിനിമയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുന്നു. ഈ കാര്യം നമ്മൾ പതിവായിട്ട് സിനിമാ ലോകത്ത് കേട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു ബ്രേക്കിനെ പറ്റിയിട്ടാണ് ഇന്ന് നമുക്ക് എന്തായാലും ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ്. പക്ഷേ നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ട് ഈവനിങ് ടൈമിലേക്കുള്ള എക്സ്പെക്ടേഷൻസ് ഓൺ ആക്കി ഇരിക്കുകയാണെന്നറിയാം. സിനിമാ കഥകളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
0: Huawei App Gallery.
2: Water bill. Stay hydrated and stay tuned.
3: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: Brought to you by
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
6: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
4: This is only on
0: Radio Suno 91.7 FM.
4: Brought to you by
7: Safari, world class shopping experience, Doha, Qatar.
8: And
9: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
10: ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ബ്രേക്ക് എടുക്കാൻ തോന്നുന്ന സമയം ഒരു ബ്രേക്ക് എടുക്കണമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ബ്രേക്കിനെ പറ്റിയിട്ടാണ് മാറ്റിനി മാഷപ്പിൽ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുന്നത്. യെസ്, ഒന്നും രണ്ടും ഒന്നും അല്ല, 3 വർഷത്തെ ഇടവേളയാണ് എടുക്കാൻ പോകുന്നത്. ആ ഒരു ഇന്റർവെലിൽ നിന്ന് ഇമ്പോർട്ടൻസ് ഉണ്ട്, റെലവൻസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM-ൽ. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത്. ഇൻഫാക്ട് ഞാൻ പറഞ്ഞ ആ ഒരു വ്യക്തി ഈസ് നൺ അദർ ദാൻ ക്രിസ്റ്റഫർ നോളൻ. നോളന്റെ ചിത്രങ്ങൾക്ക് എപ്പോഴും ഒരു വൈബ്രൻസ് കൂടുതലായിരിക്കും. സിനിമയിൽ നിന്ന് താനൊരു ഇടവേള എടുക്കുകയാണ് സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. ദി ഒഡീസി എന്ന ചിത്രത്തിന്റെ തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പരീക്ഷണത്തിൽ ഒന്ന് തന്നെയാണ് ഒഡീസി എന്ന ചിത്രം. എനി പീസ് ഓഫ് ആർട്ട്, എനി മാസ്റ്റർ പീസസ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഒരു വ്യക്തിയുടെ അല്ല ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ പോലും ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരിലേക്ക് പോർട്രേ ചെയ്യണമെങ്കിൽ അത്രമാത്രം ഹോം വർക്കും എഫേർട്ടും ആവശ്യമുള്ളത് തന്നെയാണ്. ലൈഫിൽ നമ്മൾ കാണുന്ന കോമൺ ആയിട്ടുള്ള ലൈഫ് ചാലഞ്ചസ് പോലെയല്ല ഒരു മാസ്റ്റർ പീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഓഫ് കോഴ്സ് ആൻഡ് ഫോർ എവറിബഡി ഔട്ട് ദേർ, ദിസ് ഈസ് എ ഹിസ്റ്ററി. അപ്പോൾ ആ ഒരു ഹിസ്റ്ററി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവും, ഐഡിയാസിന് ബ്ലോക്ക് വരും, ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളാണ് ആ ഒരു ടൈമിൽ വന്നു പോകുന്നത്. ആൻഡ് ഓൾസോ മറ്റുള്ളവരിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ. യെസ്, നമ്മൾ ചെയ്ത എല്ലാ സിനിമകളും തന്നെ അത്ര ഗംഭീരമായിട്ടുള്ള സിനിമകൾ. ഒബ്വിയസ്ലി അടുത്ത സിനിമയും അതങ്ങനെ ആയിരിക്കും. ഒരു മിനിമം ലെവൽ ഓഫ് എക്സ്പെക്ടേഷൻ നമ്മുടെ ഒക്കെ തന്നെ മനസ്സിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഈ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം 3 വർഷത്തേക്ക് ക്രിസ്റ്റഫർ നോളൻ ഇനി ഒരു ചിത്രം ചെയ്യുന്നില്ല എന്നുള്ള അപ്ഡേറ്റ് ആണ് വരുന്നത്. ഓസ്കാർസിനൊക്കെ വളരെയധികം ചാൻസസ് ദേ തുറന്നു കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ നോളൻ ഇല്ലാത്ത കുറച്ചധികം ഓസ്കാർ വേദികൾ ഇനി നമ്മൾ കാണേണ്ടതായിട്ട് വരും. ലെറ്റ് സീ, ലെറ്റ് സീ. ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: This is Sairora here.
4: You are listening to Radio Suno.
3: Khattar ne priyapatta Radio Suno 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

സിനിമ ഫീൽഡിൽ മാത്രമല്ല, ഇപ്പൊ ഏതൊരു ഫീൽഡ് നോക്കിക്കഴിഞ്ഞാലും ഹുക്ക് എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളും തന്നെ വളരെയധികം വൈറലാവുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്രാവശ്യം ആരുടെയും മനസ്സമാധാനം കളയാനില്ല ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള സിനിമ. ഉന്മാദം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിലാണ് ഷാഹി കബീർ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തു പോയത്. മലയാളത്തിന്റെ എക്കാലത്തെയും ചോക്ലേറ്റ് ബോയ് ചാക്കുച്ചൻ ചിത്രത്തിൽ എത്തുമ്പോൾ കൂടെ ദ ഫസ്റ്റ് ടൈം എവർ ലിജോ മോൾ ജോസും ചിത്രത്തിൽ എത്തുകയാണ്. ജൂലൈ 31 റിലീസ് ആവാൻ പോകുന്ന ഈ ഒരു ചിത്രം ദാ ഇപ്പോ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ട്രെയിലർ ലോഞ്ച് ഒഫീഷ്യലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലോഞ്ചിങ് വിശേഷങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് യെസ് ലൈറ്റർ ആയിട്ടുള്ള വേർഷൻ ആണ് സിനിമ. സിനിമയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ കൂടുതൽ ചർച്ചാ വിഷയമാകുന്നു. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല, കോംപ്ലക്സിറ്റീസ് ഒന്നും ഇല്ലാണ്ട് ലൈറ്റർ ആയിട്ട് തന്നെ ഈ സിനിമ എടുക്കാം എന്നുള്ള ഇൻഫർമേഷൻ ആണ് പുറത്തു വരുന്നത് കേട്ടോ. ക്ലാസിക് ആയിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമാണ് ചാക്കൂച്ചൻ അവതരിപ്പിക്കുന്നത്. വെൽ, കീപ്പിംഗ് അസൈഡ് ദ ക്യാരക്ടർ, തീർച്ചയായിട്ടും ചിത്രത്തിന്റെ ആ ഒരു എഡിറ്റിംഗ് സൈഡ് കുറെയേറെ തന്നെ വ്യത്യസ്തതയോടുകൂടി തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരു പക്ഷേ ടെക്നിക്കലി അത്യാവശ്യം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ദിസ് ഫിലിം ഇസ് ഗോയിങ് ടു ബി എ മസ്റ്റ് വാച്ച് മൂവി. അത് എടുത്തു പറയാനുള്ള ഒരു റീസൺ, മികച്ച എഡിറ്റിംഗിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇഷ്ക് എന്ന ചിത്രത്തിലൂടെ നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച കിരൺ ദാസ് ആണ് ഈ ചിത്രത്തിന്റെയും എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ഓഫ്കോഴ്സ് ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എഡിറ്റിംഗ് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. സിനിമയുടെ ബാക്ക് എൻഡിലേക്ക് നോക്കുമ്പോൾ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് മൂവി ഇസ് വർത്ത് എ വെയിറ്റ് ബിയോണ്ട് ഡൗട്ട്. സോ ജൂലൈ 31 വരെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൺ ദാറ്റ് നോട്ട്, സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler,
6: powered by
7: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
8: and
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: This is Matine Marsha.
11: Radio Suno 91.7 FM.
12: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
13: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും.
3: Once again, welcome back to Matinee Mashup. Sandeep aanu koodi ullathu cinema logathe visheshangalumayitte ee oru time il enikku cherudayittonu cinema visheshangal wind up cheyanulla samayamayi varunu. But then before I leave, a couple of weeks back oru chithram bayangara gambheeramayittulla output ingane thannondirikkunu. Adine pattittulla prekshakarude response was next level. Samvidhayagan Chidambaram orukkiya malayalam psychological drama thriller chithram Balan the Boy. Chithrathinte aadyathe show avasanikkumbo nammal oru malayaliyum manasilakkiyathu, യെസ്, മലയാള സിനിമാ ലോകത്തെ മറ്റൊരു മാസ്റ്റർ പീസ് ഇസ് ബോൺ. ഈ ഒരു മാസ്റ്റർ പീസ് റീവാച്ച് ചെയ്യണം, അതല്ല കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിലായിട്ട് ചിത്രം ഒ ടി ടി റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ജൂലൈ 31 മുതൽ C5 സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ദേ സിനിമാ ലോകത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഐ ബി ബാക്ക് ഓൺ 917 ഈവനിങ്സ് ഒരുപാട് ഈവനിങ് വിശേഷങ്ങളുമായി ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്. ഖത്തർ റേഡിയോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചോദ്യവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. ബിക്കോസ് ഇതൊരു ട്യൂൺ അല്ലെങ്കിൽ മ്യൂസിക് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പൊ ഈ ഒരു ഗെയിമിലേക്ക് ഞാൻ കേൾപ്പിക്കുന്ന മ്യൂസിക് കേട്ടതിന് ശേഷം ഇതേതാണ് പാട്ടെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് ഞാൻ പറയട്ടെ. എന്താണെന്ന് പറയട്ടെ, നമ്മുടെ സ്വന്തം വിജയ്, വിജയുടെ ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്ത് ഇറങ്ങേണ്ടിയിരുന്ന എന്നാൽ മാറ്റിവെച്ച് ഇപ്പോൾ ദാ വീണ്ടും തിയേറ്റേഴ്സിലേക്ക് എത്താനായിട്ട് പോകുന്ന ജനനായകൻ സിനിമ, ആ സിനിമയുടെ ടിക്കറ്റ് ആയിരിക്കും എൻ്റെ കയ്യിലുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ ടിക്കറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, വേഗം തന്നെ ഇതൊന്ന് കണ്ടുപിടിക്കാൻ നോക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ്, ഒരു പാട്ടാണ്, ഒരു ക്ലൂ തരാം. സംഭവം വിജയുടെ തന്നെ മൂവിയിലൊരു പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് അയച്ചോളൂ. ചെറുതായിട്ടൊരു ഹിക്കപ്സ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ എൻ്റെ വാക്ക് മുറിഞ്ഞു പോകുന്നത് കേട്ടോ. ഡോണ്ട് മൈൻഡ്. ആൻഡ് സോ ബേസിക്കലി ഞാൻ പോയിട്ട് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് തിരിച്ച് വരാം. അപ്പോഴേക്കും നിങ്ങൾ ഈ പാട്ടൊന്ന് കണ്ടുപിടിച്ച് മെസ്സേജ് അയക്കുക 5000097 കേട്ടോ. സോ ഇതാണ് പാട്ട്, ശ്രദ്ധിച്ച് കേട്ടോളൂ.

അപ്പൊ ഇത് ഏതാണെന്ന് മനസ്സിലായെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കാം 5000917 അല്ലെങ്കിൽ വിളിച്ചു പറയാം 444-9174-444-917 ട്ടോ. വിളിച്ചു പറയുന്നതായിരിക്കും ബെറ്റർ. സോ വേഗം തന്നെ ഡയൽ ചെയ്തോ 444-9174-917. ഏതാണ് പാട്ടെന്നാണ് നിങ്ങൾ പറയേണ്ടത് കേട്ടോ. ജനനായകൻ മൂവി ടിക്കറ്റ് ആണ് കയ്യിലുള്ളത്. സോ ഡോണ്ട് മിസ് യുവർ ചാൻസ് റൈറ്റ് നൗ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select tournaments. Visit Kalyan Jewelers today. Conditions apply.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: മലരെ നിന്നെ കാണാം.
7: Hi everyone, this is Vijay Shadas.
8: You are listening to
7: Radio Suno 91.7 FM.
0: This is Matine Masha. Only on
1: Radio Suno 91.7 FM.
0: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഇപ്പോഴത്തെ ഗോൾ റേറ്റിന്റെ അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. വെൽക്കം ബാക്ക്. ഇത് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആൻഡ് റൈറ്റ് നൗ 24 ക്യാരറ്റ് ഗോൾഡ് 486.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 448.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 425 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 367 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾ റേറ്റിന്റെ ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ആ അപ്ഡേറ്റ് തന്നുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുമ്പ് ഒരു അപ്ഡേറ്റ് പറഞ്ഞിരുന്നു, ജനനായകൻ ദാ തിരിച്ച് വീണ്ടും തിയേറ്റേഴ്സിലേക്ക് എത്താനായിട്ട് റിലീസിന് വേണ്ടിയിട്ട് തയ്യാറാകുകയാണ്. ഒരു തവണ റിലീസ് സംഭവിച്ചില്ല, പക്ഷേ എന്താല്ലേ, ഇതാണ് വാട്ട് റിലീസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി. ഒരു വേറെ ലെവൽ റിലീസിന് വേണ്ടിയിട്ടാണ് ഇനി ഒരുങ്ങാനായിട്ട് പോകുന്ന ജനനായകൻ. ആ ഒരു സിനിമ കാണാനായിട്ട് ഇപ്പോഴും ഭയങ്കര ട്രൂ ഫാൻസ് ഓഫ് വിജയ് ആ സിനിമ തിയേറ്ററിൽ തന്നെ കാണാനായിട്ടുള്ള വെയിറ്റിംഗിൽ തന്നെയാണ്. സോ ഹിസ് ലാസ്റ്റ് ഫിലിം ആൻഡ് ഓഫ് കോഴ്സ് വി ഓൾ ലവ് ഹിം. സോ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് നേരിട്ട് പോയി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യം വളരെ റിലേറ്റഡ് ടു വിജയ് ആയിരുന്നു. ഇന്നത്തെ ഗെയിം ടൈമിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് ആരൊക്കെയാണ് അയച്ചതെന്ന് ഞാനത് നോക്കായിരുന്നു. അതായത് മെസ്സേജസിലൂടെ അത് നോക്കിയപ്പോഴത്തേക്കും എന്താ, എം ആറിന്റെ മെസ്സേജുണ്ട്, മഷൂദ് മെസ്സേജ് അയച്ചിരിക്കുന്നത് തെറ്റാണ്, സജീറിന്റെ മെസ്സേജുണ്ട്, പവിത്ത് അയച്ചിരിക്കുന്നത് കറക്റ്റ് ആണ്, ഇൻ ഹരിഹർ നഗറോ ഏ ആ സിനിമയിലെ പാട്ട് ശ്രേയസ് ഞാൻ കുറച്ചു മുമ്പ് പ്ലേ ചെയ്ത് കഴിഞ്ഞതാണ്. ആ പാട്ടല്ല ഞാൻ ചോദിച്ചത്, ഇൻ ബിറ്റ്വീൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആ പാട്ട് ഏതാണെന്നാണ് പറയേണ്ടിയിരുന്നത് കേട്ടോ. ലിജു കറക്റ്റ് ആൻസർ, വിവേക് കറക്റ്റ് ആൻസർ, ഷുഹൈബ്, അതുപോലെ നദീം, പിന്നെ നമ്മുടെ ജിനു ജോമന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ജിനു ജോമൻ സിനിമ പേര് തെറ്റിപ്പോയി, പക്ഷെ പാട്ട് ഉദ്ദേശിച്ച ജിനു കറക്റ്റ് ആണ് കേട്ടോ. ശ്രീനാഥിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, സെമിയുടെ മെസ്സേജ് കുറെ പേർക്ക്, ബാക്കി എല്ലാവരും ഇനിയിപ്പോൾ റൈറ്റ് ആൻസർ തന്നെ അയച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റുത്തരങ്ങളാകെ കുറച്ച് പേരുടെ മാത്രം ഞാൻ ഈ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഗുഡ് ഈവനിങ് രവി, ഹൗ ആർ യു ഡൂയിങ്. അപ്പം നമുക്ക് നേരെ ആ ചോദ്യം ഒന്നും കൂടി കേൾക്കേണ്ട സമയമാണ്. അപ്പം റൈറ്റ് ഉത്തരങ്ങൾ പറഞ്ഞവർ വെയിറ്റ് ചെയ്തോളൂ.

യെസ്. അപ്പൊ ഇത് ഏതാണ് പാട്ടെന്ന് വേഗം തന്നെ മനസ്സിലായെങ്കിൽ മെസ്സേജ് ആയിട്ട് അയക്കാം 5000917, ഇല്ലെങ്കിൽ വിളിച്ചു പറയാം 444917 ലേക്ക് കേട്ടോ, 444917 ലേക്ക്.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി. മോർണിംഗ് സവാരി,
5: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
4: മോർണിംഗ് സവാരി,
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി.
3: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're home.
0: This is
11: Matinee Masha.
0: Only on
1: Radio Suno 91.7 FM.
0: Brought to you by
12: Safari, world-class shopping experience, Doha, Qatar.
0: And
3: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
13: ചെന്നൈ ബീറ്റ്സ്.
14: Of the hour.
15: In the art of podumakkolanda

0: You are listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's favorite radio station.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
6: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
7: Hello, namaskaram, I'm Aju Vargas.
8: You're listening to
7: Radio Suno. Radio Suno kete kete.
1: This is Matine Masha, only on
0: Radio Suno 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
9: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ഒക്കെ കേട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയം വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. നമ്മൾ താൽ മൂവിയിൽ നിന്നും ഹരിഹരനും അതുപോലെ തന്നെ സുഖിന്ദർ സിംഗും ഇവരൊക്കെ പാടിയ പാട്ടാണ് കേട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ പക്ഷെ ഞാൻ ചോദിച്ചത് ഒരു തമിഴ് പാട്ടാണ്. ആ പാട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ചെങ്കിൽ വേഗം തന്നെ മെസ്സേജിലൂടെ അറിയിക്കാനും പറഞ്ഞു, അതേപോലെ വിളിച്ചു പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനു മുൻപായിട്ട് നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്നുകൂടി പോയാലോ. ഇന്നത്തെ ഗെയിം ടൈമിലെ ക്വസ്റ്റ്യൻ. ഒരു ചെറിയ മ്യൂസിക് ആണ് ഞാൻ കേൾപ്പിച്ചത്. ആ പാട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാനേ പറഞ്ഞോളൂ. വളരെ സിമ്പിളായിട്ട് എല്ലാവരും കണ്ടുപിടിച്ച് തന്നു. ഒരു രണ്ടു മൂന്ന് പേർക്ക് മാത്രമേ തെറ്റിപ്പോയിട്ടുള്ളൂ. അപ്പം നമുക്ക് ആ ചോദ്യം ഒന്ന് കേൾക്കാം.

0: അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ പറയാൻ ഒരുപാട് പേര് ഇതാ വെയിറ്റിംഗിലാണ്. നമുക്ക് അതിലേക്ക് പോകാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വായിച്ചും കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ കോൾ എടുക്കേണ്ട സമയമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെയാ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്.
1: ഹലോ ബിനു.
0: ബിനു എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ ബഹുമൂർ.
0: ഓക്കെ, അപ്പൊ ആൻസർ കിട്ടിയോ?
1: ജില്ലയിലെ കണ്ടാങ്ങി. കണ്ടാങ്ങി
0: ആണോ? ഉറപ്പാണോ?
1: ഉറപ്പാണ്.
0: ഓക്കെ ഓക്കെ, ആരാണ് കൂടെ ഉള്ളത്?
1: കൂടെ ഫ്രണ്ടാ. പാട്ട് ഭയങ്കര ഫേമസ് ആണല്ലോ എല്ലാവർക്കും,
0: അതുകൊണ്ട് പെട്ടെന്ന് കിട്ടി.
1: പെട്ടെന്ന് കിട്ടി.
0: താങ്ക് യു സോ മച്ച്. ബൈ.
1: താങ്ക് യു.
2: ഹലോ,
0: ആരാണ്?
2: ജെയ്സലും പ്രഭുവാണ് വിളിക്കുന്നത്.
0: അപ്പൊ ജെയ്സലും പ്രഭു ഒരുമിച്ച് ആൻസർ പറയൂ.
2: പ്രഭു തന്നെ പറയൂ. കണ്ടാങ്കി, കണ്ടാങ്കി ഫോർ ജില്ല മൂവി.
0: ഓക്കെ, അപ്പൊ ഇത് പ്രഭു എനിക്ക് തോന്നുന്നു ഫ്രം തമിഴ്നാടാണോ?
2: തമിഴ്നാട്.
0: അപ്പൊ അണ്ണാവുടെ ഫിലിം പാക്ക വേണ്ടാമോ? ഓക്കെ, സോ എന്തായാലും ആൻസർ പറഞ്ഞു. അടിപൊളിയിട്ട് ചായ കുടിക്കാൻ പോവാണോ നിങ്ങൾ ഇങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്? അയൻകാലിതില് ടീറ്റൻഡോ? എവിടെ? മുറ? ദോഹ ബാങ്കിന്റെ കാലായിനില്. അവിടെ ടീറ്റൻഡ് ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ ലെറ്റിംഗ് മീ. ആണോ? എന്തായാലും വരാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ജെയ്സൽ ആൻഡ് പ്രഭു. താങ്ക് യു. ബൈ.
3: ഹലോ, ശ്രീരാഗാണ്, തൃശ്ശൂരാണ്.
0: ഓക്കെ ശ്രീരാഗ്, എവിടെയാണ് ഇപ്പോ ഉള്ളത്? ആരുടെ കൂടെയാണ് ഉള്ളത്?
3: നമ്മള് കൂട്ടാനാണ്. ഞങ്ങൾ ഇങ്ങനെ വർക്കിന് പോയോണ്ടിരിക്കാണ്, അപ്പോഴാണ് ഇത് കേട്ടത്. എസിയിൽ വർക്കിന് ഇങ്ങനെ പോയോണ്ടിരിക്കാണ്, അപ്പോഴാണ് ഈ കോസ്റ്റ്യൂം കേട്ടത്.
0: ആ ശരി ശരി. എന്നിട്ട് പാട്ട് ഏതാന്ന് മനസ്സിലായോ?
3: ആ മനസ്സിലായി മനസ്സിലായി.
0: എന്നാ പറഞ്ഞു?
3: കണ്ണാങ്കി കണ്ണാങ്കി അല്ലേ ജില്ല മൂവിയിലെ?
0: ഉറപ്പാണോ?
3: ഉറപ്പാണ്.
0: ഇത് ശ്രീരാഗ് കണ്ടുപിടിച്ചാണോ അതോ കൂടെ നിൽക്കുന്ന ആള് പറഞ്ഞു?
3: ആൾക്കറിയില്ല, ആളറിയില്ല പറഞ്ഞു. ആൾക്ക് ഇപ്പോഴും ഒരുമ്പെടുത്തിട്ടില്ല സിനിമ ഏതാന്നുള്ളതും.
0: ആണോ? ഓക്കെ ഓക്കെ, ശരി ശരി. എന്തായാലും ഞാൻ നോക്കട്ടെ റൈറ്റ് ആൻസർ എന്താണെന്ന്, ഇപ്പൊ തന്നെ പറയൂ
3: കേട്ടോ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ. യെസ്, അങ്ങനെ എല്ലാവരും റൈറ്റ് ആൻസർ പറഞ്ഞു. നമ്മളൊക്കെ തന്നെ കണ്ടിഷ്ടപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ചും വിജയ് ആൻഡ് അവർ ഓൺ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ, ഇവരുടെ രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ജില്ല എന്ന് പറയുന്നത്.

ബാക്കി പാട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കേൾക്കാം. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു സോങ് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സോങ്. എന്തോ എനിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സൂത്തിങ് ഫീല് കിട്ടാറുണ്ട്. പിന്നെ ശ്രേയ ഘോഷാലിന്റെ കൂടെ അതിഗംഭീരമായിട്ടാണ് വിജയ് ഇത് പാടിയിരിക്കുന്നതും. ജനനായകൻ മൂവി റിലീസ് ആവാനായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ കാണാനുള്ള ടിക്കറ്റുകൾ ഇനി ആർക്കൊക്കെ കിട്ടുമെന്ന് വെയിറ്റ് ചെയ്യണം. ബിക്കോസ് ഇന്നത് ആ തിങ്കളാഴ്ച ആയിട്ടേ ഉള്ളൂ. ഇനി രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാ വിന്നേഴ്സിനെയും നമ്മൾ സെലക്ട് ചെയ്ത് അവർക്കൊക്കെ തന്നെ വിളിച്ച് ആ ഒരു ടിക്കറ്റ് കൊടുക്കുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ യുവർ കോൾ, വെയിറ്റ് ഫോർ യുവർ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞ് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. ബിക്കോസ് ഇനി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് 917 ഈവനിങ്സുമായിട്ട് സന്ദീപ് ആയിരിക്കും. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാൻ ആളെത്തുന്നു. ഇപ്പൊ എന്തായാലും തൽക്കാലം ഞാൻ പോട്ടെ. നാളെ രാവിലെ 10 മണിക്ക് വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റാ ബൈ ബൈ എവരിവൺ. ഹാവ് എ വെരി ഗുഡ് ഈവനിങ് ടോ.

0: Qatar's happiness frequency.
1: Now, available on Vodafone Shuf app.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
6: You are listening to Radio Suno 91.7 FM.
7: Qatar's favorite radio station.

ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ് ലിസ്ണേഴ്സ്. റേഡിയോ സെന്റർ 91.7 FM 917 ഈവനിങ്സ് ഇൻ്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് സ്റ്റുഡിയോ ക്ലോക്കിൽ. സമയം 5 മണി കഴിഞ്ഞ 5:17. സന്ദീപാണ് കൂടെ ഉള്ളത്. ഇന്നത്തെ ദിവസം നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഇത്തരം ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ July 20 എന്നുള്ള ആ ഒരു ഡേറ്റ് ബേസ് ചെയ്ത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇവൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു ഇവൻറ്റ്? ലോകമെമ്പാടും ആഘോഷങ്ങൾ ഇങ്ങനെ അത് ബേസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീൽ ഗെറ്റ് ദർ. ബട്ട് ദെൻ ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്, ഒരു ഗംഭീരമായിട്ടുള്ള ഗുഡ് ഈവനിങ് വിഷസ് വൺസ് അഗൈൻ. ആൻഡ് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് പോകുന്നോട്ടെ 5000917 ഈവനിങ് വിഷസ് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, ബട്ട് സ്പെഷ്യൽ ഡേ വിഷസ്. വിഷസ് മാത്രമല്ല കേട്ടോ, നമുക്ക് ശരിക്കും മനസ്സിൽ നിന്ന് തോന്നുന്ന കാര്യം, കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മാച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ എന്തോ ഒരു മിസ്സിങ്. അപ്പോൾ ആ ഒരു മിസ്സിങ് ഇന്ന് ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഡ്രൈവിൽ ഞാൻ ജോയിൻ ചെയ്യുകയാണ്. ഒരുപാട് നല്ല പാട്ടുകളും ഒരുപാട് കഥകളുമായിട്ട്, അപ്പോൾ ആ കഥകളൊക്കെ നമുക്ക് കേൾക്കാം, അറിയാം. ഒരുപാട് സ്നേഹം ടു ഓൾ മൈ ലവ്.

0: Flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 11:47 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
3: 91.7 FM.
2: Qatar's favorite radio station.
4: Joy Alukas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
8: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
7: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
9: ഹലോ, നമസ്കാരം, ഞാൻ അഖില ആനന്ദ്.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Once again, welcome back to Radio Sonora 91.7 FM 917 evenings in the time ആണ് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഈവനിങ് ടൈം ചായക്ക് കുടിക്കാനായിട്ട് എല്ലാവരും ഉഷാറോടുകൂടി പുറത്തിറങ്ങുകയാണ് എന്നുള്ളതൊക്കെ അറിയാം ബട്ട് ദെൻ യെസ് ഹ്യൂമിഡിറ്റി ലെവൽസ് ആർ ഹൈ അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാനായിട്ട് മറക്കുന്നു പോരുത് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റിമൈൻഡർ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയി വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകണ്ട ബോഡിയിലുള്ള ഡീഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഡേയും അതേപോലെ തന്നെ നമ്മുടെ മുന്നോട്ടുള്ള ആ ഒരു ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ തന്നെ എഫക്റ്റഡ് ആവുന്ന ഒരു സംഭവം ആയതുകൊണ്ട് വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോരുത് കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി വി ആർ ഗെറ്റിംഗ് ബാക്ക് ഓൺ ട്രാക്ക് ആൻഡ് നമുക്ക് ആദ്യത്തെ മെസ്സേജ് ഇതാ ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് നജീബാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നജീബ് ഒരു ബർത്ത്ഡേ വിഷസോടുകൂടിയാണ് ആ ഒരു ഗുഡ് ഈവനിങ് വിഷസ് നമുക്ക് അയച്ചത് കേട്ടോ ഷബീറിൻ്റെ ബർത്ത്ഡേ ആണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു വിഷസ് പതിവ് പോലെ തന്നെ റേഡിയോ സുനുവിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ നജീബ്രോ ദാ നജീബ്രോയുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഷബീറിന് വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ബർത്ത്ഡേ വിഷസ് പതിവ് പോലെ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ

ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. ഹാപ്പി ബർത്ത്ഡേ മാത്രമല്ല, ഇന്നത്തെ സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നല്ലൊരു ഈവനിങ് ടൈം ആയിരിക്കട്ടെ എന്ന് ആശംസകൾ നേരുമ്പോൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സെൻഡ് ചെയ്യാനുള്ള മെസ്സേജസ് അയക്കാനായിട്ട് മറന്നു പോകണ്ട, 5000917. അപ്പോൾ നമുക്ക് രവി ശങ്കർ ബ്രോ, അഷ്ടു ഗുഡ് ഈവനിങ്. അഷ്ടു പോയി, ദാ സന്ദീപ് എത്തിയിട്ടുണ്ട് രവി ബ്രോ. ആൻഡ് ഓൾസോ അഖിലേഷ് നമുക്ക് ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുന്നു. മീര ഗുഡ് മോർണിംഗ്, അല്ല ഗുഡ് മോർണിംഗ് അല്ലല്ലോ, ഗുഡ് ഈവനിങ്. മീര അറിയാണ്ടാണോ ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് അയച്ചത്, പക്ഷേ മാറിപ്പോയി. സ്വാഭാവികം സ്വാഭാവികം. ഓക്കെ റഫീഖ്, ഞാൻ പറഞ്ഞില്ല എല്ലാം ഗെറ്റിംഗ് ട്രാക്ക് ആ ഒരു കാര്യത്തിലേക്ക്, നമ്മുടെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസൈൻഡ് ആയിട്ടുള്ള ട്രാക്കിലേക്ക് വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ഇന്നലത്തെ മാച്ച് കൂടി കഴിഞ്ഞപ്പോൾ, ഫിഫ വേൾഡ് കപ്പ് 2026 അവസാനിച്ചു കൂടി കഴിഞ്ഞപ്പോൾ, ഒത്തിരി പേർക്ക് കാര്യമായിട്ട് തന്നെ കിളി പോയിട്ടുണ്ട്. എന്തായാലും ആ ഒരു വിശേഷത്തിലോട്ടൊക്കെ നമുക്ക് വരാം. ഇപ്പോൾ 20 എന്നുള്ള തീയതിയുടെ വിശേഷങ്ങളിലേക്ക്. ഇൻ്റർനാഷണൽ മൂൺ ഡേ ആണ്. ഒരുപാട് പേര് മൂണിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി അത്രമാത്രം ക്രേസ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ഇൻഫാക്റ്റ് നമ്മൾ ചിലപ്പം വർക്കൊക്കെ കഴിഞ്ഞ് രാത്രി സമയം ട്രാവൽ ചെയ്യായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുകയായിരിക്കാം, ഏതെങ്കിലും ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് കാണും ഓഫ്കോഴ്സ് ഈ ഒരു കാര്യം ചെയ്യുന്നത്, അതായത് അപ്പോൾ ഫോൺ എടുക്കുന്നു, ഈ മൂൺ ഡേ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. എന്തായാലും ആ ഒരു എന്താണ് ഒരു ഹാബിറ്റ് തീർച്ചയായിട്ടും അവരിലേക്ക് വരാനായിട്ടുള്ള ഒരു റീസൺ കൂടിയുണ്ട്. ആ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ദെൻ ഇന്നത്തെ ദിവസം മൂൺ ഡേ ആയിട്ട് സെലിബ്രേഷൻസും കമമറേഷൻസും നടക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു വലിയ ഹിസ്റ്ററി തന്നെയുണ്ട്. ആ ഒരു ഹിസ്റ്ററിയുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ 917 ഈവനിങ്സ്. ഇപ്പൊ ദാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ട്രാക്ക് കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
5: This is Radio Suno. 91.7
6: FM.
5: Qatar's favorite radio station.
6: Evenings. 917 Evenings.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: Once again, welcome back. Radio Sunder 91.7 FML 917 evenings into time. Sandeep Anakhoode join cheyyunnathu on Khatas Happiness Frequency. Studio clockil samayam 5 mani kazhinju 32 minutum 33 secondum. ഓഫ് കോഴ്സ് ഈ ഒരു ടൈം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് കുറച്ചധികം തന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കുറച്ചധികം മനസ്സ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വിട്ടുകൊടുക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ പോകുന്നത് നേരെ നമ്മുടെ മെസ്സേജസിലേക്ക്. ജുമോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് ഈവനിങ് സന്ദീപ് ബ്രോ, ഒരുപാട് നാളായി. ഒത്തിരി നാൾക്ക് ശേഷം കേട്ടപ്പോൾ എന്തോ ഒരു വലിയ ഡിഫറൻസ് പോലെയൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ജോമോളിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. റിജോയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഗുഡ് ഈവനിങ് സന്ദീപ് ബ്രോ, എന്തൊക്കെയുണ്ട്, ചായ കുടിച്ചോ, ഉഷാറല്ലേ, കാര്യങ്ങളൊക്കെ, ആരോഗ്യം സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഓക്കെ, ബോധിച്ചിരിക്കുന്നു, തീർച്ചയായിട്ടും ആരോഗ്യം നോക്കുന്നതായിരിക്കും. ആൻഡ് ടു ഓൾ ദ ലിസ്ണേഴ്സ് ഔട്ട് ദെയർ, ഈ ഒരു പോയിന്റിൽ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കാനായിട്ട് മറന്നുപോരുത്. കീപ്പ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്, ആ ഒരു കാര്യവും കൂടി ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വരുൺ ഗുഡ് ഈവനിങ് വിഷസ് അറിയിച്ചിട്ടുണ്ട്, ഫെയ്സിൽ ഗുഡ് ഈവനിങ് പറയുന്നു, ഷഫി ഗുഡ് ഈവനിങ് ആൻഡ് ഓൾസോ സച്ചിൻ ദാ ഒരു ബർത്ത്ഡേ വിഷസ് നമ്മുടെ ജെയിംസിന് വേണ്ടിയിട്ട് വിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷസിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത്. 28th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ജെയിംസിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്.

0: ഓൾറൈറ്റ്, ആ ഒരു ബർത്ത്ഡേ വിഷസ് പറയുമ്പോൾ തീർച്ചയായിട്ടും ബ്യൂട്ടിഫുൾ മെമ്മറീസ്, ഈവനിങ് ടൈമാണ് ബർത്ത്ഡേ, അതേപോലെ നമ്മുടെ ലൈഫിലെ സ്പെഷ്യൽ മൊമെന്റ്സ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം പുറത്തൊക്കെ പോയി നമുക്ക് പ്രിയപ്പെട്ടവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് മറക്കണ്ട. ആ ഒരു ഓർമ്മപ്പെടുത്തൽ ദാ പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ പോകുന്നത് ഹിസ്റ്ററിയിലേക്ക്. യെസ്,
1: ചരിത്രത്തിൽ ഇന്ന്.
0: ഒരുപാട് ഒരുപാട് ഹിസ്റ്ററിയിലേ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം, എസ്പെഷ്യലി ഇന്നലത്തെ ആ ഒരു മത്സരം, ഫിഫ വേൾഡ് കപ്പ് 2026 ഇപ്പോഴാ ഹിസ്റ്ററിയാണ്. ഇറ്റ്സ് എവർ ഗോയിങ് ടു ബി സെഡ് ബൈ ആ ഒരു വർഷത്തെ 2026 സംഭവങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് പറയാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. അതേപോലെ ദാ ഇന്നത്തെ ദിവസം ജൂലൈ 20 എന്ന ദിവസത്തിൻ്റെ പ്രത്യേകത, ഇനിയിപ്പോൾ ഈവനിങ് ടൈം ആകാശത്തോട്ട് നോക്കി മൂണിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനുള്ള ചാൻസ് മിസ്സാക്കണ്ട. വൈ? ബിക്കോസ് ഇന്ന് മൂൺ ഡേ കൂടിയാണ്. ആൻഡ് വൈ ഇന്നത്തെ ദിവസം മൂൺ ഡേ ആയിട്ട് കണക്കാക്കാൻ? അതിനൊരു പ്രോപ്പർ റീസൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീൽ ആംസ്ട്രോങ് ആൻഡ് ഓൾസോ ബസ് ആൽഡ്രിൻ, അപ്പോളോ 11 ആ ഒരു ലൂണാർ മൊഡ്യൂളുമായിട്ട് മൂണിൻ്റെ സർഫസിൽ ലാൻഡ് ചെയ്ത ദിവസവും കൂടിയാണ്. അപ്പോൾ ആ ഒരു ദിവസം തന്നെയാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് തീർച്ചയായിട്ടും മൂൺ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ, കമമറേറ്റ് ചെയ്യാൻ പറ്റുന്ന ദിവസം എന്നുള്ളത് തീരുമാനിച്ചു. അങ്ങനെയാണ് ദാ ജൂലൈ 20 മൂൺ ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്.
1: ചരിത്രത്തിൽ ഇന്ന്.
0: അപ്പോൾ ആ ഒരു ഹിസ്റ്ററി മറക്കണ്ട. ജൂലൈ 20 ഇൻ്റർനാഷണൽ മൂൺ ഡേ എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി നല്ല പാട്ടുകളും വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. Today's gold rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 367 ഖത്തർ റിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 425 ഖത്തർ റിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 448 ഖത്തർ റിയാൽ ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 486.50 ഖത്തർ റിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
2: This is Radio Suno 91.7 FM, Qatar's favorite radio station.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Joy Alukkas brings you the joy of summer.
7: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
8: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട്

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: Water bill. Stay hydrated and stay tuned.
6: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
7: Brought to you by
8: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
9: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
10: This is Radio Suno
0: 91.7 FM,
10: Qatar's favorite radio station.
11: Nine one seven evenings.

0: ഫുഡ് മദ് ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
1: ആൻഡ്
2: മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

കെ ആർ എം എന്ന സിനിമയിലെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരുന്നത്. റേഡിയോ സെന്റർ 91.7 FM-ലൂടെ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 6:38. ഡ്രൈവ് ഒക്കെ സേഫ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഏറ്റവും മനോഹരമായിട്ട് ആ ഒരു മൂൺ കാണാൻ പറ്റുന്നുണ്ടോന്ന് നോക്കൂ. ജൂലൈ 20 മൂൺ ഡേ കൂടിയാണ്. ഇന്റർനാഷണൽ മൂൺ ഡേ സെലിബ്രേഷൻസ് ഇങ്ങനെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിലുള്ള ഹിസ്റ്ററി കാര്യങ്ങൾ കുറച്ച് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ദെൻ അത് ബേസ് ചെയ്തൊരു ചോദ്യവും കൂടെ ആയാലോ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഗെയിം.

0: Box.
1: 917 Evenings Game Box.
0: ഇന്നത്തെ ഈ ഒരു ഗെയിം ബോക്സ് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞത് അത് നമ്മൾ കേൾവി എത്രത്തോളം നമ്മുടെ സ്ട്രോങ് ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു പോയ ഒരു വർഷം, അതായത് ഇന്നത്തെ ദിവസം ജൂലൈ 20 എന്ന് പറയുന്ന ആ ഒരു ദിവസം കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് വ്യക്തികൾ മൂണിൽ ലാൻഡ് ചെയ്യുന്നു, അവരുടെ കാലുകൾ മൂണിൽ സ്പർശിക്കുന്നു. അപ്പോളോ 11 ലൂണാർ ലാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഏത് വർഷമാണ് എന്ന് ചോദിക്കുന്നതിന് മുന്നേ യു നോ ഹൂ ഇസ് ദാറ്റ്, നീൽ ആംസ്ട്രോങ് ആൻഡ് ഓൾസോ ബസ് ആൽഡ്രിൻ. പക്ഷേ ഏത് വർഷമാണ് അവർ ഈ ഒരു ഗംഭീരമായിട്ടുള്ള നേട്ടം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ തന്നെ മാർക്ക് ചെയ്യപ്പെട്ട ഈ ഒരു ചരിത്രം ഏത് വർഷമാണെന്നുള്ളത് അറിയാന്നുള്ളവർ ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ 5000917 ആൻഡ് ലക്കി വിന്നേഴ്സിനെ കാത്ത് കുറച്ച് സിനിമാ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആൻസേഴ്സ് പോന്നോട്ടെ, ഞാനും വെയിറ്റിംഗ്. ആരാണ് റൈറ്റ് ആൻസർ ആദ്യം പറയണമെന്ന് അറിയാനായിട്ട് 5000917 ഇത് ഗെയിം ബോക്സിന്റെ ടൈം.
1: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
0: സസ്റ്റൈനബിൾ ആയിട്ടുള്ള സ്പേസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല എക്സ്പെരിമെൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ എക്സ്പെരിമെൻസ് ബേസ് ചെയ്തിട്ട് ഓരോ ഹിസ്റ്ററീസും ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആൻഡ് ആ ഹിസ്റ്ററീസൊക്കെ തന്നെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, ഒത്തിരി കാര്യങ്ങൾ നമുക്കും മറ്റുള്ളവരെ ഹെൽപ്പൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു അറിവും ചെറുതല്ല. ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
1: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ 6 മണി കഴിഞ്ഞ 13:04 യു ഹാവ് ടേൺഡ് ഇൻ ടു ഖതാർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ 91.7 എഫ് എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: This is Radio Suno 91.7 FM, Qatar's favorite radio station.
5: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
5: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
8: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് medical center.
9: Hi everyone, Jyotsna here.
10: You're listening to
9: Radio Suno. Radio Suno, kete kete kootukoodam.

0: enjoy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Once again, welcome back. Radio Sunna 91.7 FM. 917 evenings in the time. Sandeepaanu koodiyullathu. Namukku nere without taking anybody's time. Avaru chodyathilekku orikkal koodi kadakkendathayittundu. Let's get in to Game Box.
5: 917 evenings. Game Box.
4: യെസ്, ഇന്ന് നമ്മളുടെ ഗെയിം ബോക്സിലെ ചോദ്യം ഇന്നത്തെ ദിവസമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. ജൂലൈ 20 ഇന്റർനാഷണൽ മൂൺ ഡേ ആണെന്നുള്ളത് അറിയാം. മൂൺ ഒരുപാട് തന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരിക്കാം. സോ അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കേണ്ട നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ. അപ്പോൾ ചോദ്യം വാസ് ദിസ്: അപ്പോളോ 11 ലൂണാർ ലാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ പർട്ടിക്കുലർ ഇയറാണ് ആ ഒരു വർഷമാണ് എനിക്ക് അറിയേണ്ടത്. നീലം സ്ട്രോങ് ആൻഡ് ഓൾസോ ബസ് ആൽഡ്രിൻ ജൂലൈ 20 ഏത് വർഷം മൂണിൽ ആദ്യമായി മനുഷ്യൻ്റെ ആ കാൽപാദം പതിയുന്നത്. സോ ദിസ് വാസ് ദ ഫസ്റ്റ് വാക്ക് ഓൺ മൂൺ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്ക് എന്ന് പറയുന്നത് റാദർ ദാൻ എക്സ്പ്ലോറേഷൻ ഇറ്റ് വാസ് ഹിസ്റ്ററി അല്ലേ. അപ്പോൾ ഹിസ്റ്ററി ഹാസ് ബീൻ മെയ്ഡ്. നമുക്കറിയേണ്ടത് ഏത് വർഷമാണ് എന്നാണ്. ഓൾമോസ്റ്റ് ഇവിടെ ആൻസേഴ്സൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആരത്തി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്നു വർഗീസ് റൈറ്റ് ആൻസർ. ഷെയ്ഖ് ഇസ്മയിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. റേസ് പി കെ റൈറ്റ് ആൻസർ. വിപിൻ പറഞ്ഞിരിക്കുന്ന ഉത്തരവും ശരിയാണ്. എല്ലാവരും കറക്റ്റായിട്ട് ഗൂഗിളൊക്കെ ചെയ്ത് എനിക്ക് ആൻസർ അയച്ചിട്ടുണ്ട്. ബട്ട് യെസ്, ഇനിയും കുറേ പേര് അയക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. റൈറ്റ് ആൻസർ പറഞ്ഞൊക്കെ എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് ഒക്കെ പറയാം. ബട്ട് അറ്റ് ദിസ് പോയിന്റ് നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോകുന്നു. ചോദ്യം കേട്ടു എന്ന പ്രതീക്ഷയിലാണ്. സോ ജൂലൈ 20 ഏത് വർഷമാണ് നീൽ ആംസ്ട്രോങ് ആൻഡ് ഓൾസോ ബസ് ആൽഡ്രിൻ ആ ഒരു മൂണിൽ ലാൻഡിങ് നടത്തിയത്. ഫസ്റ്റ് ഹ്യൂമൻ വാക്ക് ആണ്. അപ്പോൾ ആ ഒരു ഹ്യൂമൻ വാക്ക് ദ ജൂലൈ 20 ഇന്നത്തെ മൂൺ ഡേയിൽ ഇന്റർനാഷണൽ മൂൺ ഡേയിൽ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് ആൻസേഴ്സ് പോകുന്നോട്ടെ. 5000917 ലക്കി വിന്നേഴ്സിനെ കാത്ത് കുറച്ച് സിനിമ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ആണെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station. Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: റേഡിയോ സുനോ

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. Today's Go Rate Update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 365.50 കത്തോറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 423 കത്തോറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 446.50 കത്തോറിയാൽ, ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 484.50 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
6: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതാ എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
7: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
9: യു ആർ ലിസ്ണിംഗ് ടു
8: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സോണർ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 41:24. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ്, എസ്പെഷ്യലി ദാ ഒരു മൂൺ ഡേ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ ചോദിച്ചു പോകുമ്പോൾ ഗെയിം ബോക്സിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി കയറുകയാണ് ആൻസർ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട്. ചോദ്യവും ആൻസറിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ സുധീർ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. ഹരിലാൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. എസ് കെ കറക്റ്റ് ഇയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അബ്ദുൾ മജീദ് റൈറ്റ് ആൻസർ. സെക്കൻഡ് ലിസ്റ്റിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. വിജീഷ് റൈറ്റ് ആൻസർ പറയുന്നു. അതേപോലെ തന്നെ മീര റൈറ്റ് ആൻസർ, രമ്യ റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്, ആൻഡ് സച്ചിൻ റൈറ്റ് ആൻസർ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സിറാജിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു വർഷം അങ്ങോട്ടെങ്കിലും മാറിപ്പോയിട്ടുണ്ട് സിറാജ് ബ്രോ, അതല്ല കേട്ടോ. ഷാഫി റൈറ്റ് ആൻസർ പറയുന്നു, ആൻഡ് ഓൾസോ അമിത് റൈറ്റ് ആൻസർ. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് ബാക്ക് ടു ബാക്ക് വരുമ്പോൾ ഏത് വർഷമാണ് അപ്പോളോ 11 ലൂണാർ മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ട് മൂൺ സർഫസിൽ ആദ്യമായിട്ട് ലാൻഡ് ചെയ്യപ്പെട്ടു. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു അച്ചീവ്മെൻ്റ് അല്ലേ. എത്ര നേരമാണ് നമ്മുടെ നീൽ ആംസ്ട്രോങ്ങും അതേപോലെ തന്നെ ബസ് ആൽഡ്രിനും മൂണിൽ സ്പെൻഡ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10:56 ആ ഒരു ടൈമാണ് ശരിക്കും ഫസ്റ്റ് മൂൺ വാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൂൺ വാക്ക് ആസ് ഇൻ ലിറ്ററലി വാക്കിംഗ് ഓവർ ദ മൂൺ. ജൂലൈ 20 എന്നുള്ള ഡേറ്റും കാര്യങ്ങളും മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചിരിക്കുമ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ മൂൺ ഡേ ആൻഡ് 1969 എന്ന വർഷം 1969 ആ കറക്റ്റ് ഇയർ. So this congratulations goes to all the right answers parna nammade lucky winners ne endayalum select cheyidittu avarku aa tickets maayittakke njan vilikkunnayirikkum. But in the moon day aayittu pinne ee oru paattu play cheyidillengi chelappo chandrettinu vishamayalo. കുറച്ചധികം സജഷൻ വന്നിരുന്നു ആ ഒരു സോങ്ങിന് വേണ്ടിയിട്ട്. എന്തായാലും ബ്രോക്ക് ആൻഡ് റോൾ എന്ന സിനിമയിലെ ആ ഒരു വണ്ടർഫുൾ ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM-ൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
5: Water bill. Stay hydrated and stay tuned.
6: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
7: Brought to you by
8: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
9: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
10: 917 evenings.

തായ്ക്കുടും ബ്രിഡ്ജ് സെറ്റ് ചെയ്ത കോമ്പസ് ചെയ്ത ഒരു വണ്ടർഫുൾ ട്രാക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം 7 മണി കഴിഞ്ഞ് 7:19 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈം. ഏറ്റവും മനോഹരമായ ഒരു ഈവനിങ് ടൈം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നല്ല കുറേ പാട്ടുകളൊക്കെ കേട്ട് വളരെ നോർമലായിട്ടുള്ള ഒരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ ചെറിയൊരു അപ്ഡേറ്റ്

0: ആയിട്ടാണ് ഞാൻ എത്തുന്നത്. ആൻഡ് ദിസ് അപ്ഡേറ്റ് ടു ഓൾ മൈ ലവ്ലി ലിസണേഴ്സ്.
1: വെദർ റിപ്പോർട്ട് പവർഡ് ബൈ കഥ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്.
0: Yes, and there is no much of debate that we know weather and the kaaryangalokke thane ingane change aayikondirikkunnu. Nammal aa oru summer time ettum adinte aa oru peak ilekku kadannondirikkiyana. So July 19th 20 okke ethumbo athyavasham nalla reethiyil thane peak ilekku nammal aa oru summer time experience cheyyum ennulla report nerathe thane Katha Meteorology Department nammal അറിയിക്കുന്നുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രിക്കോഷനും കാര്യങ്ങളും പുറത്തേക്കൊക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കാനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സ്കിൻ കെയർ, എവറിത്തിങ് ഹാസ് ടു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഒരിക്കൽ കൂടി പറയുന്നതിൻ്റെ വൺ ഓഫ് ദി റീസൺ ഇസ് ദാറ്റ് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കാം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് വളരെയധികം ബോഡിക്ക് ക്ഷീണവും കാര്യങ്ങളും ഒക്കെ തോന്നുന്ന പോയിന്റിൽ വെളിയിൽ നിൽക്കാനായിട്ട് ശ്രമിക്കരുത്. ബിക്കോസ് സഡൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസും ഡിപ്സും ഒക്കെ തന്നെ നമ്മൾ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ പറഞ്ഞുകൊണ്ട് എക്സ്പേർട്സ്, മെഡിക്കൽ എക്സ്പേർട്സ് ഒക്കെ തന്നെ അതിന് എക്സ്പ്ലനേഷൻസ് നൽകുകയാണ്. ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ഒരു പ്രിക്കോഷണറി മെഷർ മാത്രമാണ്. ബദ്ധൻ പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങളിൽ, സ്പെഷ്യലി ഇഫ് യുവർ വർക്കിംഗ് ഇൻ എ മാർക്കറ്റിംഗ് ഫീൽഡ് ആൻഡ് ഓൾ, വെളിയിലോട്ട് ചെന്ന് ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് സമയം കാറിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും വെള്ളം കുടിക്കാൻ വിട്ടുപോകരുത്. ദിസ് ഇസ് ദ അൾട്ടിമേറ്റ് തിങ്. അപ്പോൾ വെദർ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ചെറുതായിട്ട് ഡസ്റ്റിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു മാസ്ക് കൂടി കരുതാനായിട്ട് മറക്കണ്ട. ഇഫ് അറ്റ് ഓൾ കുട്ടികൾ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസ്ക് കയ്യിലെടുക്കാനായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദ മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 15:49 യു ഹാവ് ടൂൺഡ് ഇൻ ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno 91.7 FM Qatar's favorite radio station.
3: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 million real ഡ്രീം കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million real ഡ്രീം. നേടാം ടോട്ടൽ 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
7: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is Radio Suno
0: 91.7 FM
2: Qatar's favorite radio station.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Going home? Make it rewarding with Kalyan Jewelers.
5: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
6: Adi, ende birthday celebration enda chelavu ende?
7: Samsamindu mandi mandi.
8: Uff, aage sedd aanu mone.
9: Samsamindu oru mandi kaicha theeraana prashname ippa ninakkollu. Appa engena? Poyalo.
2: Adi, situation edayalum hero onnu maatram. Zamzam mandi. Favorite Mandi destination. Mandi, Madhubi, Madhufoon, Madhugoot.
10: Kalyana Kacheri Pada Midi.
11: Hi, I'm MJ Chandran.
12: You are listening to Radio Suno.
11: Favorite radio station, Radio Suno. Ketu ketu, kootu kooda.
9: Veetil ninnirangiyalum, veetile pole visheshangal kelkam. Home care, cookbook, lifestyle, angane home delivery, enhancing your everyday.
13: Home delivery.
9: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: നൈൻ വൺ സെവൻ ഈവനിങ്സ്.

0: enjoy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine rizhi ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: All right, welcoming back to 917 Evenings. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഒരുപാട് പേര് ഇവിടെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ അയക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒത്തിരി പെട്ടെന്നാണ് നമുക്ക് ഫ്രണ്ട്സിനെ ആണെങ്കിലും ഫാമിലിയൊക്കെ ആണെങ്കിലും പെട്ടെന്നായിരിക്കും ഓർമ്മ വരുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് കുറേ പേര് ബർത്ത്ഡേ വിഷും വെഡിങ് ആനിവേഴ്സറി വിഷുമൊക്കെ ലേറ്റ് ആയിട്ടുള്ള വൈകിയവേളയിലാണെങ്കിലും എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ വിഷസിലേക്ക് വരുമ്പോൾ സുഹേൽ എൻ്റെ പ്രിയപ്പെട്ട വൈഫിന് വേണ്ടി, സുഹേലിൻ്റെ വൈഫിന് കേട്ടോ വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആ ഒരു ബർത്ത്ഡേ വിഷസ് നൽകണം. റേഡിയോ സുനോയിലൂടെ പതിവായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷസ് തന്നെയാണ്. എല്ലാ സ്പെഷ്യൽ ഡേയ്സിനും തന്നെ ഞങ്ങൾ ബർത്ത്ഡേ വിഷ് അയക്കാറുണ്ട്. ബട്ട് ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് ലേറ്റായി പോയി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സുഹേൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സുഹേലിൻ്റെ വൈഫിന് വേണ്ടിയിട്ട്, വൈഫിൻ്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ, സോ വൈഫിൻ്റെ വേണ്ടി ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ബർത്ത്ഡേ വിഷസ് എന്തായാലും ഞങ്ങൾ ദീയെ അങ്ങടിക്ക് വിത്ത് ഓൾ സന്തോഷം ആൻഡ് വിത്ത് ഓൾ സ്നേഹം wishing you a very very happy birthday
5: this

ഓക്കേ, ആ ഒരു വിഷസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മറ്റൊരു വിഷസ് അയച്ചിരിക്കുന്നത് അഭിജിത്താണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, കൂട്ടുകാർക്ക് ബർത്ത്ഡേ വിഷസ് അയക്കുന്നു. ഇന്നും നാളെ ആയിട്ടാണ് ബർത്ത്ഡേ, അപ്പോൾ ഒരു അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് ടു നസ്രിൻ. ഓക്കെ, നസ്രിൻ ഖത്തറിലാണുള്ളത്, ആൻഡ് അജ്മലിന് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അജ്മലിന് ദുബായിലേക്ക് ഒരു വിഷ. സോ ദുബായിലേക്ക് ദേ ഖത്തറിൽ നിന്ന് ഒരു വിഷ പോയിട്ടുണ്ട്. ഫ്രം ദി എൻറ്റയർ ടീം ആൻഡ് ദിസ് ഇസ് സ്പെഷ്യലി ഫോർ അജ്മൽ. അടിപൊളി ഒരു ബർത്ത്ഡേ ആയിരിക്കട്ടെ, ആൻഡ് വിഷിംഗ് യു ഓൾ ദ വെരി

ആൻഡ് അഡ്വാൻസ് വിഷസ് പറയാനായിട്ട് ഒരു ബർത്ത്ഡേ വിഷ് കൂടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അഭിജിത്ത് തന്നെയാണ് സെയിം മെസ്സേജും അയച്ചേക്കുന്നത്. നസ്രിന് വേണ്ടി നാളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വിഷസ് കൂടി അഡ്വാൻസ് ആയിട്ട്. ദാ ഹാപ്പി ബർത്ത്ഡേ.

അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ സോങ് സജഷൻ കൂടി ചോദിച്ചിട്ടുണ്ട് അഭിജിത്ത്. യെസ്, യേ ലവ് എന്ന ഒരു ആൽബത്തിന് വേണ്ടി സിദ്ധാർത്ഥ് മേനൻ ശ്രേയ ഘോഷാൽ പാടിയിരിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ആ ഒരു ട്രാക്ക് പ്ലേ ചെയ്ത് തരാമോ? തീർച്ചയായിട്ടും. ഓഫ് കോഴ്സ്, ദിസ് ഇസ് കലാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: Going home? Make it rewarding with Kalyan Jewelers.
4: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
5: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: Joy Alukas 917 evenings
8: presented by Joy Alukas world's favorite jeweler
9: powered by
10: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de riji ariyam call 4001707
8: and
11: Marza Hypermarket be fresh be you visit your nearest store today

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Water bill. Stay hydrated and stay tuned.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: Brought to you by
6: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
7: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
8: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ചെലവ് വേണ്ടേ?
9: ആകെ സെഡാണ് മോനെ.
10: സംസമീന്നൊരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
8: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
11: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
12: യു ആർ ലിസണിംഗ് ടു
11: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
13: 917 ഈവനിംഗ്സ്.
14: Once again, welcome back. Radio Soto 91.7 FM, 917 evenings in the time. Sandeep Aana kooda join cheyyunnathu. There is a lot of things happening, especially ottri travelukal. Namukku choodaanengil polum porthu summer time travelum vacations okke veruna time aanu. Adondu ottri travels nammal kandukondirikkunnu. Adu beesidilla oruvaadu kaaryangal thane nammal memories aayittu maatikondirikkunnu. Angane cheyyumbo ethom adhigam travel cheyyunnathu valare closest aayittulla sthalangalilayirikkum. Nammal explore cheyyan pattatha edengilum sthalangalokke explore ചെയ്യാൻ പറ്റുമോ അല്ലാന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന പാക്കേജും കാര്യങ്ങളും ഒക്കെ നോക്കുകയായിരിക്കും. എന്തായാലും അത് റിലീറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പൊ ഞാൻ എത്തുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ബോർഡിംഗ് പാസ്.

0: ദേർ ഇസ് എ ബിഗർ ഓപ്ഷൻ. നമുക്ക് പല വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളും തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് കേട്ടോ. ഹെഗ്ര ഇറ്റ്സ് എ മേജർ അട്രാക്ഷൻ. നമ്മുടെ സൗദി അറേബ്യയിലേക്ക് ട്രാവലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയുടെ തന്നെ ആദ്യത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഫീച്ചറിങ് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കുറേ ടോംസ് ഒക്കെ ആയിട്ട് സാൻഡ് സ്റ്റോൺസും സ്റ്റോൺ മൗണ്ടൻസും ഒക്കെ തന്നെ നമുക്ക് അവിടെ പോയാൽ കാണാനായിട്ട് സാധിക്കും. ആ കൂട്ടത്തിൽ എലിഫൻറ്റ് റോക്ക്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് സൗദി അറേബ്യ ആ ഒരു സൈഡിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റുന്നത്. ഇൻഫാക്റ്റ് മൊറോക്കോ പ്ലാൻ ചെയ്യുന്നവരുണ്ട്, തുർക്കി പ്ലാൻ ചെയ്യുന്നവരുണ്ട്. എന്തായാലും ഇന്ന് ബോർഡിംഗ് ക്ലാസ്സിൽ ഐ മീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു പോയിന്റ്, യെസ് വേർ എക്സാക്ട്ലി നമ്മൾ ട്രാവൽ ചെയ്യണം, ആ ഒരു പോയിന്റിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്തൊക്കെയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് മുന്നേ തന്നെ എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇഫ് അറ്റ് ഓൾ യു ആർ ട്രാവലിംഗ്, തീർച്ചയായിട്ടും ഒരുപാട് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. 6 to 7 glasses ഓഫ് വാട്ടർ നമ്മുടെ ആ ഒരു ട്രാവൽ സ്കെഡ്യൂൾ പ്ലാൻ ചെയ്ത് 4 hours 3 to 4 hours പ്ലാൻ ട്രാവൽ ആണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു 6 to 7 glasses ഓഫ് വാട്ടർ കുടിച്ചിരിക്കണം അതിന് മുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇലക്ട്രോലൈറ്റ്സും വാട്ടറും ഒക്കെ തന്നെ നമ്മൾ അറിയാണ്ട് ലൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, വിച്ച് ക്യാൻ ക്രിയേറ്റ് ഹെൽത്ത് ഇഷ്യൂസ്. പ്രത്യേകിച്ച് നമ്മളത് ട്രാവൽ ചെയ്യുന്ന സമയവും കൂടെ ആകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഇഫ് യുവർ ട്രാവലിംഗ് വിത്ത് യുവർ ഫാമിലി, ദിസ് ഹാസ് ടു ബി ടേക്കൻ ഇൻ ടു പ്രയർ കൺസിഡറേഷൻ.
1: ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ്. ബോർഡിംഗ് പാസ്. ഡിയർ പാസഞ്ചേഴ്സ്, ഹാവ് എ സേഫ് ആൻഡ് കംഫർട്ടബിൾ ഫ്ലൈറ്റ്.
0: അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പാട്ടൊക്കെ കേട്ട് ഉഷാറായിട്ട് നമ്മുടെ ആ ഒരു ജേണി ലെറ്റ്സ് കംപ്ലീറ്റ് ഇറ്റ്. ആൻഡ് സംതിങ് വാണ്ട് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM-ൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM-ൽ 917 ഇവനിംഗ്സിന്റെ ടൈം. സന്ദീപാണ് കൂടിയുള്ളത്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷസിലേക്കാണ് ഞാൻ പോകുന്നത്. അനൂപിന്റെയും ദിവ്യയുടെയും വെഡിങ് ആനിവേഴ്സറി വിഷസ്. 21st വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന രണ്ടുപേരും ദേ ഫ്രണ്ട്സിന്റെ കൂടെ സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് ഒരു ഔട്ടിംഗിലാണ്. ബട്ട് ദെൻ യെസ്, ദിസ് ഈസ് ഗോയിങ് ടു ബി എ സർപ്രൈസ് ഓഫ് കോഴ്സ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ഡേ ആൻഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്നും ആ ചിരിയും സന്തോഷവും ഒക്കെ തന്നെ ലൈഫിൽ ഫുൾ ഓൺ എനർജി ആയിട്ട് മുന്നോട്ട് പോട്ടെ. സന്തോഷമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ നമ്മൾ സന്തോഷിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക് അപ്ഡേറ്റിലേക്ക് കടക്കേണ്ട ടൈം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടെക്കി ടോക്ക്. ഫോൺസ്, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലാന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കാം. പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കി കൈ ചൂണ്ടാൻ പറ്റിയ ഫ്രണ്ട്സ് അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് ടെക് അപ്ഡേറ്റ് ഇസ് ഫോർ യു. മോട്ടറോള ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയ മോട്ടറോള എഡ്ജ് 70 Max വിപണിയിൽ വിൽപ്പനയ്ക്ക് എത്തുകയാണ്. ബട്ട് ദെൻ ഇപ്പൊ നമുക്ക് പർച്ചേസ് ചെയ്യാൻ നാട്ടിൽ നിന്ന് മാത്രമേ സാധിക്കുള്ളൂ. ഇന്ത്യൻ വിപണിയിലാണ് വിൽപ്പന ആരംഭിച്ചിരിക്കുന്നത്. ബാറ്ററി വാസ് സംതിങ് ദാറ്റ് ഇംപ്രസ് മീ. 7100 mAh. And also the phone comes with a Snapdragon 8 generation. ഒരുപാട് ഫീച്ചേഴ്സ് ഫെസിലിറ്റീസ് ഒക്കെ തന്നെ ഈ ഫോണിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എൻ അപ്ഗ്രേഡ് ഓൺ യുവർ ഫോൺ, മോട്ടറോള എടുക്കാനുള്ള പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് മാത്രമേ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഫ്ലിപ്കാർട്ട് തന്നെയാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ്. ദിസ് ന്യൂലി ലോഞ്ച് ഫോൺ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്തുന്നത് രണ്ട് മെയിൻ സ്പെസിഫിക്കേഷൻസുമായിട്ടാണ്. ദ ഫസ്റ്റ് വൺ ഗോസ് ലൈക്ക് ദിസ്: 8 GB RAM ആൻഡ് 256 GB സ്റ്റോറേജ്. ആൻഡ് ദ സെക്കൻഡ് കാറ്റഗറി ഓഫ് ഫോൺസ് കംസ് ഇൻ 12 GB RAM ആൻഡ് 256 GB സ്റ്റോറേജ്. ഈ രണ്ട് കാറ്റഗറീസിലുള്ള ഫോൺസും തന്നെ നമുക്ക് ഇന്ത്യൻ വിപണിയിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 50,000 ഇന്ത്യൻ റുപ്പീസിനാണ്, വിച്ച് മേക്സ് ഇറ്റ് ഈവൻ മോർ കൺവീനിയന്റ് ടു ബൈ. ബ്രാൻഡ് ന്യൂ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നിക്കൽ വിശേഷങ്ങളൊക്കെ തന്നെ ടെക് ടോക്കിലൂടെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM-ൽ. ദിസ് ഇസ് ദ ലേറ്റസ്റ്റ് ടെക് അപ്ഡേറ്റ്. And here we go to a beautiful song. Sandeepaan Kodiyallada on 917 Evenings. ഇത് ഖതാറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനു 91.7 FM-ൽ 917 ഈവനിങ്സിന്റെ ടൈമാണ്. ഈ ഒരു ടൈമിൽ വാട്സ് ട്രെൻഡിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ് സീ വാട്സ് ട്രെൻഡിങ് ഇൻ ഖത്താർ. Now the trend is absolutely summer. So summer time namukku enjoy cheyanayittu oru baadu summer camps aanu theerikkunnathu, especially for kids. Bayangaramayittulla interactive sessions okke thanne provide cheyidukonde adimanohramayittulla oru colorful experience and next generation immersive attraction aanu kuttikalkku vendi arrange cheyyunnathu. Kuttikale thanne oru baadu interact cheyichukonde interactive storytelling, digital technology, live performance idakke family friendly activities aayittum friendly aayittukke namukku cheyyan pattunna reethiyil adventurous aayittu ഡിസൈൻ കൂടി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കളർവേഴ്സ് എക്സ്പീരിയൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജൂലൈ 16 ആരംഭിച്ച ഈ ഒരു മനോഹരമായിട്ടുള്ള ഇവന്റ് ഖത്താറ കൾച്ചറൽ വില്ലേജ് സൗത്ത് പാർക്കിന്റെ ആ ഒരു ഭാഗത്താണ്. ആൻഡ് ഓൾസോ കുറച്ചധിക കാലം തന്നെ നമുക്ക് ഈ ഒരു ഇവന്റ് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ജൂലൈ 16 തന്നെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ ദെൻ ഡ്യൂറേഷൻ കേട്ടപ്പോ ദാറ്റ് വാസ് ക്വൈറ്റ് കൺവിൻസിംഗ്. നമുക്ക് സെപ്റ്റംബർ 15 വരയ്ക്കും ഇവന്റ് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ലൈവ് പെർഫോമൻസ്, യുണീക് ആയിട്ടുള്ള ഒരുപാട് അട്രാക്ഷൻസ് ആണ് ഈ ഒരു കളർ വേഴ്സ് എക്സ്പീരിയൻസിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. വിസിറ്റ് ഖത്താർ ഹല സമ 2026 ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു കളർ വേഴ്സ് എക്സ്പീരിയൻസ് നടക്കുന്നത്. ലെറ്റ് സിംപ്ലി പുട്ട് ഇറ്റ് ദിസ് വേ, എന്റർടൈൻമെന്റ് മീറ്റ്സ് ടെക്നോളജി ആൻഡ് ഇറ്റ്സ് ട്രെൻഡിംഗ്. So if you could make a note of this, ella entertainment um thane ella attractions um 4 mani mudal 4 pm to 10 pm on weekdays and also 4 pm to 11 pm on weekends. If you are planning to visit Khatara Cultural Village, your timings okke on stick on cheyanayita marannu vanda to. On that note, the our beautiful track coming up on Khatara's happiness frequency radio on 91.7 FM, Ketugeet Kootugudam.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.
0: Nine one seven evenings.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut thodangi authentic Arabic cuisine de ruji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Once again, welcome back. Radio Sunna 91.7 FM 917 evenings in the time. സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഷോ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമല്ലേ സന്ദീപ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ലെറ്റ്സ് ബക്കൽ ഇറ്റ് അപ്പ്. ബട്ട് ബിഫോർ ഐ ഫോർഗെറ്റ്, ഇന്നത്തെ ദിവസം ജൂലൈ 20th ഒരു വലിയ ഹിസ്റ്ററി ഉണ്ടായിരുന്ന ദിവസമാണ്. ആ ഒരു ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ട് ഒരു വലിയ കമ്മമറേഷൻ സെലിബ്രേഷൻ, ഇന്റർനാഷണൽ മൂൺ ഡേ. വി ആസ് ഹ്യൂമൻ ബീങ്സ് കെൻ ബി റിയലി പ്രൗഡ് ഓഫ് മനുഷ്യരുടെ ഏറ്റവും മികച്ച ഒരു അച്ചീവ്മെന്റ്. നീൽ ആംസ്ട്രോങ് ആൻഡ് ബസ് ആൽഡ്രിൻ ലൂണാർ എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ട് മൂണിൽ ലാൻഡ് ചെയ്ത ദാറ്റ് പെർട്ടിക്കുലർ മൊമെന്റ്, ആ ഒരു മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഇൻ ദ ഇന്റർനാഷണൽ മൂൺ ഡേ ആയിട്ട്. ജൂലൈ 20th 1969 ഇസ് നെവർ ജസ്റ്റ് എ ഹിസ്റ്ററി, ഇറ്റ്സ് ഓൾവേസ് എൻ ഇമോഷൻ. ഓൺ ദാറ്റ് നോട്ട്, ഫണ്ണും എന്റർടൈൻമെന്റും ഒരുപാട് ഇൻഫർമേഷൻസുമായിട്ട് നാളെ പാക്കലാം ഓൺ 917 ഈവനിങ്സ്. ഇന്ന് ചെറുതായിട്ട് വീണ്ടും ദാ പതിവ് പോലെ ആ ഒരു ഗുഡ് നൈറ്റ് ടു ഓൾ മൈ ലവ്ലി ലിസണേഴ്സ്. അൻടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് മീ സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം 917 ഈവനിങ്സ്. See you tomorrow. Love you all. Take care. Bye-bye.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: Doctor on air. Doctor on air. Brought to you by
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യുവരസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: Hi, I'm Naren.
5: You're listening to
4: Radio Sunot. Radio Sunot. Kettu kettu kootu koodam.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ തെക്കു തിത്തൈ ചോടും വെക്കണ കിഴക്കില്ലേ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ എന്ന്

0: സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
2: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ
1: 91.7 FM.

0: റേഡിയോ സുനോ 91.7 FM. കദർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. ആക്ഷൻ
1: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world class shopping experience, Doha, Qatar. And
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
4: This is Radio Suno
6: 91.7 FM,
4: Qatar's favorite radio station.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Namaskaram, I'm Manju Varia.
7: You're listening to
6: Radio Suno. Radio Suno, Ketu Ketu, Kutu Kutu.

0: Oasis. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: This is Radio Suno
1: 91.7 FM,
2: Qatar's favorite radio station.

0: Radio Suno 91.7 FM, Qatar's favorite radio station. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: ഹായ് നമസ്കാരം, ഞാൻ ആദർശ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

91.7 FM. Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. Kadir's favorite radio station.

91.7 FM. Qatar's favorite radio station. Radio Sonora.